0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ഫ്രാൻസിലേക്കു നടത്തുന്ന ലോകത്തിന് ജീവനുണ്ടാകേണ്ടതിന് എന്ന പ്രമേയത്തോടുകൂടിയ അപ്പസ്തോലികയാത്രയുടെ അവസാന ദിനങ്ങളിലെ ചടങ്ങുകളുടെയും പ്രഭാഷണങ്ങളുടെയും തുടർവിവരണമാണ് ഈ പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലിയോ 14-ാമൻ പാപ്പ സെപ്റ്റംബർ 25, 26, 27 തീയതികളിൽ പാരീസിലും ലൂർദിലുമായാണ് ചിലവഴിച്ചത്. അവിടെ നടന്ന ചടങ്ങുകളുടെയും സന്ദർശനങ്ങളുടെയും ഭാഗമായി 27-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ലൂർദ് മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ 1,500,000 ആളുകളുടെ പങ്കാളിത്തത്തിൽ നടന്ന വിശുദ്ധ ബലിയർപ്പണത്തിനു ശേഷം പാപ്പ ലൂർദിലെ മെത്രാസന മന്ദിരത്തിലേക്ക് പോയതുവരെയുള്ള വിവരങ്ങളായിരുന്നു വത്തിക്കാൻ റേഡിയോയും വത്തിക്കാൻ ന്യൂസ് വെബ്സൈറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചത്. രോഗികളും വയോധികരുമുൾപ്പെടെ വേദനയനുഭവിക്കുന്നവർക്ക് ആശ്വാസമാകുന്ന ലൂർദിന്റെ ആത്മാവിനോട് ചേർന്നു പോകുന്നതും അക്വിയിൽ നോത്രദാം, നോത്രദാം സ്വീകരണ കേന്ദ്രം എന്ന പേരിൽ അറിയപ്പെടുന്നതുമായ കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളും അവിടെയുള്ള തീർത്ഥാടകരുമായി കൂടിക്കാഴ്ച നടത്താനായി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3:45 പരിശുദ്ധ പിതാവ് മെത്രാസന മന്ദിരത്തിൽ നിന്ന് കാറിൽ യാത്രയായി. 50-ഓളം പ്രവർത്തകരും സമർപ്പിതരും 100-ണക്കിന് സന്നദ്ധ സേവന പ്രവർത്തകരുമുള്ള ഈ കേന്ദ്രം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഗ്രോട്ടോയുടെ അടുത്തുള്ള നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തീർത്ഥാടന കേന്ദ്രത്തിലെ ഈ സ്വീകരണയിടത്തിന് മുന്നിലെത്തിയ പാപ്പായെ താർബ് ലൂർദ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഷാൻമാർക്ക് മിക്ക, സ്വീകരണ കേന്ദ്രത്തിന്റെ അധിപനായ മത്തിയാസ് തെറിയെ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്നു നടന്ന ഔദ്യോഗിക ചടങ്ങിൽ ഈ സ്വീകരണ കേന്ദ്രത്തിന്റെ പ്രത്യേകതകളും ചരിത്രവും രൂപതാധ്യക്ഷൻ പരിശുദ്ധ പിതാവിന് വിവരിച്ചുകൊടുത്തു. സ്ഥാപനാധിപൻ ഏവർക്കും സ്വാഗതമേകി. തുടർന്ന് ഒരു ഡോക്ടറുടെയും മറ്റൊരു പ്രവർത്തകയുടെയും സാക്ഷ്യങ്ങളും ഒരു ഗാനാലാപനവും നടന്നു. തുടർന്ന് പരിശുദ്ധ പിതാവ് ഏവരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു.
3: ലൂർദിലെ പരിശുദ്ധമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക്, പ്രത്യേകമായി രോഗികളായ സഹോദരങ്ങൾക്ക് ശാരീരികവും മാനസികവും ആത്മീയവുമായ പരിചരണം നൽകുന്ന അക്വിയിൽ നോത്രദാം സ്ഥാപനത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ചതിൽ തനിക്കുള്ള അതിയായ സന്തോഷം എടുത്തു പറഞ്ഞുകൊണ്ടാണ് രോഗികളെയും അവരെ പരിപാലിക്കുന്നവരെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സന്ദേശം ലിയോ 14-ാമൻ പാപ്പ ആരംഭിച്ചത്. തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഈ വർഷത്തെ അജപാലന പ്രമേയമായ പരിശുദ്ധ മറിയത്തോടുള്ള ഗബ്രിയൽ ദൈവദൂതന്റെ അഭിവാദ്യം, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന വചനം ഉദ്ധരിച്ചുകൊണ്ട് ഈ കണ്ടുമുട്ടലിൽ ഒരു യുവതിയുടെ താഴ്മയും ഔദാര്യവും ദൈവത്തെ തന്റെ രക്ഷാകരകർമ്മം പൂർത്തിയാക്കുവാൻ അനുവദിച്ചുവെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. മറിയം എന്നാൽ കർത്താവിനെ തനിക്കുവേണ്ടിയല്ല സൂക്ഷിച്ചതെന്നും മറിച്ച് അവൾ കർത്താവ് നിങ്ങളോടുകൂടെ എന്നു പറഞ്ഞുകൊണ്ട് ലോകത്തിനവനെ സമർപ്പിച്ചുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇത് മനുഷ്യന്റെ അന്തസ്സിന്റെ അലംഘനീയതയെ എടുത്തു കാണിക്കുന്നുവെന്നും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആരും അദൃശ്യരല്ലെന്ന് ഈ മാതൃഭാവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്നും പാപ്പ അടിവരയിട്ടു പറഞ്ഞു. മനുഷ്യജീവിതത്തിന്റെ അന്തസ്സിന്റെ നേർക്ക് കണ്ണടയ്ക്കുകയോ പാതിമാത്രം നോക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ജീവിതത്തെ അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു ധ്യാനാത്മക കാഴ്ചപ്പാട് വളർത്തിയെടുക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. ജീവിതത്തിന്റെ സൗന്ദര്യവും സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും തിരിച്ചറിയുകയും യാഥാർത്ഥ്യത്തെ കൈവശപ്പെടുത്തുമെന്ന് കരുതാതെ പകരം അതിനെ ഒരു സമ്മാനമായി സ്വീകരിക്കുന്നവരുടെ കാഴ്ചപ്പാടാണ് ഇതെന്നും പാപ്പ അടിവരയിട്ടു പറഞ്ഞു. രോഗങ്ങളും കഷ്ടപ്പാടുകളും മൂലം ചിലപ്പോൾ ജീവിതത്തിന്റെ ചക്രവാളം ഇരുണ്ടതും അനിശ്ചിതത്വവും പ്രതീക്ഷയില്ലാത്തതുമായി കാണപ്പെടുമെങ്കിലും ഒരു മനുഷ്യ നിയമവും മനുഷ്യാന്തസ്സിനുമേൽ കടന്നുകയറ്റം നടത്തുവാൻ അനുവദിക്കരുതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വ്യാജ അനുകമ്പയുടെ മറവിൽ ആസൂത്രിതമായ മരണത്തിന് കാരണമാകുവാനുള്ള പ്രലോഭനത്തെ ചെറുക്കണമെന്നും പാപ്പ പറഞ്ഞു. വേദനിക്കുന്നവനെ ഹനിക്കുകയല്ല, മറിച്ച് അവനെ പരിപാലിക്കുകയാണ് വേണ്ടതെന്നും അതിനാൽ ലബോറട്ടറി അൽഗോരിതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഭ്രൂണത്തിന്റെയോ പ്രായമായ വ്യക്തിയുടെയോ ജീവിതം തീരുമാനിക്കുവാനുള്ള അവകാശം ആർക്കും ഒരിക്കലുമില്ലെന്നും വൈദ്യശാസ്ത്രം ഒരിക്കലും ആസൂത്രണം ചെയ്ത മരണത്തിന്റെ സേവകരാകരുതെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. ഇക്കാര്യത്തിൽ പാലിയേറ്റീവ് പരിചരണത്തിനും ഗവേഷണത്തിനുമുള്ള ഘടനകൾ വികസിപ്പിക്കുവാനും പാപ്പ ആഹ്വാനം ചെയ്തു.
2: പ്രസംഗത്തിനുശേഷം സമ്മാനങ്ങൾ കൈമാറുകയും തുടർന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്കുശേഷം പരിശുദ്ധ പിതാവ് ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു. സമാപന ഗാനത്തിനുശേഷം കെട്ടിടത്തിന്റെ അഞ്ചാം നിലയിലെത്തിയ പാപ്പ കുറച്ച് രോഗികളെ കാണുകയും തീർത്ഥാടന കേന്ദ്രത്തിലെ പ്രവർത്തകരുടെ അസോസിയേഷന്റെ ഏതാനും പ്രതിനിധികളുമായി സംസാരിക്കുകയും ചെയ്തു. നോത്രദാം സ്വീകരണ കേന്ദ്രത്തിലെ സന്ദർശനത്തിനുശേഷം വൈകുന്നേരം 4:30 അവിടെ അടുത്തുള്ള കർമ്മലീത്തൻ നിഷ്പാദുക സഭയിലെ ധ്യാനാത്മക ജീവിതം നയിക്കുന്ന സന്യാസിനികളുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്കായി പാപ്പ നടന്നുപോയി. 1875 ഒൻപതാം പിയൂസ് പാപ്പായാണ് ഈ ആശ്രമം സ്ഥാപിച്ചത്. ആശ്രമത്തിലെത്തിയ പാപ്പായെ മഠത്തിന്റെ സുപ്പീരിയറും മറ്റ് സഹോദരിമാരും ചേർന്ന് സ്വീകരിക്കുകയും പരിശുദ്ധ പിതാവ് അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ഈ സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്കുശേഷം വൈകുന്നേരം 5:45 പാപ്പ കാറിൽ മിത്രാസന മന്ദിരത്തിലേക്ക് തിരികെ പോയി. മിത്രാസന മന്ദിരത്തിലെത്തിയ പാപ്പ ലൂർദിലേക്കുള്ള യാത്രയുടെ ഉപകാരികളായ ചിലരുമായി കൂടിക്കാഴ്ച നടത്തി. വൈകുന്നേരം 6:00 ഫ്രാൻസിലെ കത്തോലിക്കാ സഭയുടെ ഭാഗത്ത് നിന്നുണ്ടായ വിവിധ ചൂഷണങ്ങളുടെ ഇരകളായ ഏതാനും ആളുകളുമായി പരിശുദ്ധ പിതാവ് സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി. ഫ്രഞ്ച് മെത്രാൻ സമിതിയുടെ ഒരു കമ്മീഷന്റെ പഠനങ്ങളനുസരിച്ച് 1950 മുതൽ 2020 വരെയുള്ള കാലയളവിൽ രാജ്യത്ത് 200,000+ പേരാണ് ചൂഷണങ്ങൾക്ക് ഇരകളായവർ. സെപ്റ്റംബർ 27 ഞായറാഴ്ച പാപ്പായുടെ അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായുള്ള അവസാന ഔദ്യോഗിക ചടങ്ങുകളിലൊന്ന് ലൂർദ് മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ 10,000+ ആളുകൾക്കൊപ്പം അർപ്പിച്ച ജപമാല പ്രാർത്ഥനയായിരുന്നു. ഇതിനായി അത്താഴത്തിനുശേഷം 9:00 മിത്രാസന മന്ദിരത്തിൽ നിന്ന് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കാറിൽ യാത്രയായ പാപ്പ ഭക്തജനങ്ങൾക്കൊപ്പം ജപമാല പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. പ്രാർത്ഥനയുടെ അവസാനം പരിശുദ്ധ പിതാവ് ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു.
3: പരിശുദ്ധ കന്യകാ മറിയം വിശുദ്ധ ബർണദിത്ത വഴിയായി വൈദികരോട് ആവശ്യപ്പെട്ട ക്ഷണപ്രകാരമാണ് പ്രദക്ഷിണത്തിനായി ലൂർദിലെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ മെഴുകുതിരി പ്രദക്ഷിണവേളയിലെ സന്ദേശം ആരംഭിച്ചത്. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് വിശ്വാസികൾ മറിയത്തിന്റെ ഈ സ്നേഹപൂർണമായ ക്ഷണത്തോട് വലിയ വിശ്വാസത്തോടെ പ്രതികരിക്കുന്നത് കാണുന്നത് തികച്ചും ഹൃദയസ്പർശിയാണെന്നും പാപ്പ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി. എരിയുന്ന ദീപങ്ങൾ കൈകളിൽ ഏന്തിക്കൊണ്ട് ആളുകൾ പരിശുദ്ധ മാതാവിന്റെ അടുത്തേക്ക് തീർത്ഥാടകരായി അണയുമ്പോൾ അവരിൽ ഒരുവനായി പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ താൻ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ജീവിതത്തിലെ പ്രതിസന്ധികളിലും കഷ്ടപ്പാടുകളിലും നമ്മെ മുൻപോട്ട് നയിക്കുന്ന പ്രധാന വെളിച്ചം പ്രത്യാശയുടേതാണെന്നും പരീക്ഷണങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ട ജീവിതത്തിലും യേശുവിനാൽ സ്നേഹിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ദൈവത്തിന്റെ മക്കളാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതിലൂടെ യഥാർത്ഥ സന്തോഷം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞു. രോഗികളായ സഹോദരി സഹോദരന്മാരുടെ കൂടെ ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേരുമ്പോഴാണ് ഈ സത്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വേദനകൾക്കിടയിലും ആനന്ദവും ശാന്തതയും കണ്ടെത്തുക എന്ന ഈ അത്ഭുതം സാധ്യമാകുന്നത് ഉത്ഥിതനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണെന്നും ഇത് ലൗകിക അതിരുകൾക്കപ്പുറത്തേക്കു നോക്കുവാനും ദൈവത്തിലുള്ള സന്തോഷപൂർണമായ ഭാവിയെ പ്രത്യാശയോടെ കാണുവാനും നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഇപ്പോൾ നാം അനുഭവിക്കുന്ന സഹനങ്ങൾ വരാനിരിക്കുന്ന മഹത്വവുമായി താരതമ്യം ചെയ്യുമ്പോൾ സാരമുള്ളതല്ല എന്ന വിശുദ്ധ പൗലോസ്ലിഹായുടെ വാക്കുകൾ രോഗികളായ സഹോദരങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ദൈവത്തിന്റെ അതുല്യമായ അനുഗ്രഹങ്ങൾക്ക് വലിയ എളിമയോടെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അമലോത്ഭവയാണ് എന്ന് മറിയം വെളിപ്പെടുത്തിയതെന്നും മാതാവിന് നൽകപ്പെട്ട ഈ അപൂർവവരം നമ്മുടെ മാനവരാശിയുടെ രക്ഷയുടെ പ്രഭാതത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. മാതാവിനെ പിന്തുടരുന്നവർ വഴിതെറ്റുകയോ അവിടുത്തെ സഹായം അപേക്ഷിക്കുന്നവർ നിരാശപ്പെടുകയോ ചെയ്യുകയില്ല, മറിച്ച് അമ്മയുടെ സംരക്ഷണത്തിലും മാർഗനിർദ്ദേശത്തിലും യാത്ര ചെയ്യുന്ന ഏതൊരാളും സുരക്ഷിതമായി നിത്യതയുടെ തീരത്തെത്തുമെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മാതൃസംരക്ഷണത്തിന് സമർപ്പിച്ചുകൊണ്ട് പാപ്പ പ്രാർത്ഥിക്കുകയും ചെയ്തു.
2: പ്രഭാഷണത്തിനും സമാപന പ്രാർത്ഥനകൾക്കും ശേഷം പാപ്പ ഏവർക്കും ആശീർവാദം നൽകി. തുടർന്ന് 10 മണിയോടെ പരിശുദ്ധ പിതാവ് 600 മീറ്ററുകൾ അകലെയുള്ള മിത്രാസന മന്ദിരത്തിലേക്ക് കാറിൽ യാത്രയായി. അപ്പസ്തോലിക യാത്രയുടെ അവസാന ദിനമായ സെപ്റ്റംബർ 28 തിങ്കളാഴ്ച ലൂർദിലെ മിത്രാസന മന്ദിരത്തിൽ നിന്നും രാവിലെ 7 മണിയോടെ യാത്ര പറഞ്ഞിറങ്ങിയ പാപ്പ മെറ്റ്സിലേക്ക് പോകാനായി 14 കിലോമീറ്ററുകൾ അകലെയുള്ള താർബ് ലൂർദ് പിരേനെ വിമാനത്താവളത്തിലേക്ക് കാറിൽ യാത്രയായി. 7:30 അവിടെയെത്തിയ പാപ്പ പ്രാദേശിക അധികാരികളുടെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ച ശേഷം എയർഫ്രാൻസിന്റെ A321 വിമാനത്തിൽ മെറ്റ്സിലുള്ള മെറ്റ്സ് നാൻസി ലൊറേൻ വിമാനത്താവളത്തിലേക്ക് യാത്രയായി. 930 കിലോമീറ്ററുകൾ അകലെയുള്ള ഈ വിമാനത്താവളത്തിൽ 1.5 മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം എത്തിയ പാപ്പായെ പ്രാദേശിക അധികാരികൾ ചേർന്ന് സ്വീകരിക്കുകയും അവിടെയുള്ള VIP ശാലയിൽ സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. മൊസ്സെല്ല ഡിപ്പാർട്ട്മെന്റിന്റെ തലസ്ഥാനമായ മെറ്റ്സ് ക്രിസ്തുവിന് 300 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള പുരാതനമായ ഒരു നഗരമാണ്. സ്വതന്ത്ര നഗരമായിരുന്ന മെറ്റ്സ് 16-ാം നൂറ്റാണ്ടിലാണ് ഫ്രാൻസിനോട് ചേർക്കപ്പെട്ടത്. യൂറോപ്പിന്റെ പിതാക്കന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന റോബർട്ട് ഷൂമാൻ ജനിച്ചത് മൊസ്സെല്ലയിലാണ്. 2019 ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ ധന്യനായി പ്രഖ്യാപിച്ചിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് 21 കിലോമീറ്ററുകൾ അകലെയുള്ള റോബർട്ട് ഷൂമാൻ സമ്മേളന സമുച്ചയത്തിൽ നടക്കുന്ന മതാന്തര സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനു കൂടിയാണ് പാപ്പ മെറ്റ്സ് നഗരത്തിലേക്കെത്തിയത്. 15,300 ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള ഈ സമുച്ചയത്തിൽ 1,200 പേർക്കിരിക്കാവുന്ന ഒരു വൻശാലയുമുണ്ട്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച മതാന്തര സമ്മേളനത്തിലേക്ക് വിവിധ മതങ്ങളുടെ പ്രതിനിധികൾക്കൊപ്പമാണ് പരിശുദ്ധ പിതാവ് എത്തിയത്. മതാന്തര സംവാദങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ ജോർജ് കൂവക്കാടും സമ്മേളനത്തിൽ സന്നിഹിതനായിരുന്നു. ഏവരുമൊരുമിച്ചുള്ള ഫോട്ടോയ്ക്കു ശേഷം മീറ്റിംഗ് ഹാളിൽ നടന്ന ഈ സമ്മേളനത്തിൽ ആദ്യം ഒരു സംഗീത ആമുഖാവതരണവുമുണ്ടായിരുന്നു. തുടർന്ന് വിവിധ മതങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന് സമാധാനത്തിനും തുടർച്ചയായ സംവാദങ്ങൾക്കും ആഹ്വാനം ചെയ്യുന്ന മെറ്റ്സ് അപ്പീൽ വായിച്ചു. മനുഷ്യാന്തസ് സംരക്ഷിക്കാനും മറ്റുള്ളവരെക്കുറിച്ച് കരുതലുള്ളവരായി ജീവിക്കാനും ആഹ്വാനം ചെയ്യുന്ന ഈ രേഖ നമ്മുടെ പൊതുഭവനത്തിന്റെ സംരക്ഷണവും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. തുടർന്ന് പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തി.
3: യൂറോപ്യൻ യൂണിയന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ റോബർട്ട് ഷുമാന്റെ പേരിലുള്ള മെറ്റ്സ് നഗരത്തിലുള്ള കോൺഫറൻസ് സെന്ററിൽ വിവിധ മതനേതാക്കളുടെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ തനിക്കുള്ള സന്തോഷവും അതിലുപരി ആത്മീയമായ ഉത്തരവാദിത്വവും എടുത്തു പറഞ്ഞുകൊണ്ടാണ് കൂടിക്കാഴ്ച വേളയിലെ തന്റെ സന്ദേശം പാപ്പ ആരംഭിച്ചത്. വിഭജനരേഖകളെ യൂറോപ്പിന്റെ മുഴുവൻ പ്രതീക്ഷയുടെ പാലങ്ങളാക്കി മാറ്റി വൈവിധ്യത്തിലെ ഐക്യത്തിന്റെ യഥാർത്ഥ സ്ഥാനപതിയായി മാറിയ വ്യക്തിയാണ് റോബർട്ട് ഷുമാനെന്ന് എടുത്തു പറഞ്ഞ പാപ്പ അതേ മാതൃക പിന്തുടർന്നുകൊണ്ട് എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറത്തേക്ക് പരസ്പരം കണ്ടുമുട്ടുവാനും സൗഹൃദം സ്ഥാപിക്കുവാനും സമാധാനം അന്വേഷിക്കുവാനും സാധിക്കുമെന്ന് തെളിയിക്കേണ്ടത് വിശ്വാസികളായ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. അക്രമത്തെയോ അടിച്ചമർത്തലുകളെയോ ന്യായീകരിക്കുവാൻ ദൈവത്തിന്റെ നാമം ഉപയോഗിക്കുന്നത് ദൈവനാമത്തെ അനാദരിക്കുന്നതിന് തുല്യമാണെന്നും അതിനാൽ മനുഷ്യന്റെ അന്തസ്സിനെ നശിപ്പിക്കുന്ന യാതൊന്നും ദൈവപ്രേരിതമാണെന്ന് അവകാശപ്പെടുവാൻ സാധിക്കുകയില്ലെന്നും പാപ്പ അടിവരയിട്ടു. മറ്റുള്ളവരുടെ വൈവിധ്യത്തിലേക്ക് നമ്മെ തുറന്നുകൊടുക്കുന്നതിലൂടെ മതാന്തര സംഭാഷണം നമ്മുടെ വ്യക്തിത്വത്തെ കുറയ്ക്കുകയല്ല മറിച്ച് ലളിതമായും സത്യസന്ധമായും അത് എല്ലാവരിലേക്കും വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞ പാപ്പ സൗഹൃദവും സമാധാനവും സൗഹാർദ്ദവും സ്ഥാപിക്കുക എന്നതാണ് മതാന്തര സംഭാഷണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നുള്ള ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. സമാധാനത്തിലും സാഹോദര്യത്തിലുമുള്ള സേവനത്തിന് പുറമെ മനുഷ്യജീവനെ സംരക്ഷിക്കുവാനും അനുഗമിക്കുവാനും സേവിക്കുവാനുമുള്ള കഴിവിലാണ് മതപാരമ്പര്യങ്ങളുടെ ഫലദായകത്വം വെളിപ്പെടുന്നതെന്നും ഒരു നാഗരികതയുടെ മഹത്വം അളക്കേണ്ടത് അതിന്റെ ഭൗതിക നേട്ടങ്ങൾ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് അത് മനുഷ്യവ്യക്തികളെ എങ്ങനെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നുവെന്നതിനെ അടിസ്ഥാനമാക്കിയാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. ജീവന്റെ വിശുദ്ധിയെ ഉയർത്തിപ്പിടിക്കുന്ന മതങ്ങൾ ജീവന്റെ സംരക്ഷകരാണെന്നും പാപ്പ പറഞ്ഞു.
2: മതാന്തര സമ്മേളനം അവസാനിച്ച ശേഷം പരിശുദ്ധ പിതാവ് സമ്മേളനയിടത്തുനിന്ന് ഇതേ സമുച്ചയത്തിലുള്ള വലിയ ഓഡിറ്റോറിയത്തിലേക്ക് നീങ്ങി സമാധാനത്തിനും ഐക്യത്തിനുമായി യൂറോപ്പിന്റെ വേരുകളിലേക്ക് എന്ന പേരിൽ നടന്ന ഒരു സമ്മേളനത്തിൽ സംബന്ധിക്കാനായാണ് പാപ്പ ഈ പ്രധാന ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയത്. അവിടെ എത്തിയ പാപ്പായെ ഫ്രഞ്ച് മെത്രാൻ സമിതി അധ്യക്ഷൻ കർദിനാൾ ഷാൻമാർക്ക് അവലിൻ, ഫ്രഞ്ച് പ്രസിഡന്റ് എമ്മാനുവേൽ മക്രോൺ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. സംഗീതത്തോടുകൂടിയ ആമുഖത്തിനുശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഇതിനുശേഷം മെത്രാൻ സമിതി അധ്യക്ഷനും ഏവർക്കും സ്വാഗതമേകി. തുടർന്ന് യൂറോപ്പിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ പ്രദർശനവും യൂറോപ്പിന്റെ ഔദ്യോഗിക ഗാനാലാപനവും ഉണ്ടായിരുന്നു. ഗാനാലാപനത്തിനുശേഷം പരിശുദ്ധ പിതാവ് ഏവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തി.
3: സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി യൂറോപ്പിന്റെ വേരുകളിലേക്ക് എന്ന പ്രമേയത്തിൽ നടക്കുന്ന ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ തനിക്കുള്ള സന്തോഷം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. യൂറോപ്പിന്റെ ഭൂതകാലത്തെക്കുറിച്ചോ വർത്തമാനകാലത്തെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ അതിനെ കൃത്യമായി നിർവചിക്കുക എന്നത് എപ്പോഴും പ്രയാസകരമാണെന്നും യൂറോപ്പിനെ ഭൗമിക അതിരിനേക്കാൾ ഉപരിയായി സാംസ്കാരികവും ചരിത്രപരവുമായ ഒരു യാഥാർത്ഥ്യമായി വേണം മനസ്സിലാക്കാനെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. നൂറ്റാണ്ടുകളിലൂടെ വളർച്ചയുടെയും ആഴത്തിലുള്ള പ്രതിസന്ധികളുടെയും പുതിയ തുടക്കങ്ങളുടെയും ഘട്ടങ്ങളിലൂടെ അതിന്റെ നിർവചനങ്ങൾ പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും ഭൂതകാലത്തിന്റെ മികച്ച വശങ്ങൾ ഉൾക്കൊള്ളുവാനും മറ്റുള്ളവരുമായുള്ള കണ്ടുമുട്ടലുകളിലൂടെ അവയെ സർഗാത്മകമായി പുനരാവിഷ്കരിക്കുവാനും സാധിച്ചപ്പോഴൊക്കെ യൂറോപ്പ് പുരോഗമിച്ചിട്ടുണ്ട് എന്നതാണ് അതിന്റെ ചരിത്രം തെളിയിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. യൂറോപ്പിന്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 1964 പോൾ ആറാമൻ പാപ്പ യൂറോപ്പിന്റെ സ്വർഗീയ മധ്യസ്ഥനായി പ്രഖ്യാപിച്ച വിശുദ്ധ ബെനഡിക്റ്റിനെ വിസ്മരിക്കുവാനാവില്ല എന്നും പാവപ്പെട്ടവരുടെയും രോഗികളുടെയും പരിചരണം, വിദ്യാഭ്യാസം, ആശുപത്രികൾ, ശാസ്ത്രം, നിയമം, നഗരങ്ങളുടെയും രാജ്യങ്ങളുടെയും ഘടന എന്നിവയിലെല്ലാം വിശുദ്ധ ബെനഡിക്റ്റിന്റെയും അദ്ദേഹത്തിന്റെ സഭാംഗങ്ങളുടെയും സ്വാധീനം വളരെ വലുതാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ക്രൈസ്തവ വിശ്വാസത്തെ പരാമർശിക്കാതെ യൂറോപ്പിനെക്കുറിച്ച് സംസാരിക്കുവാൻ കഴിയില്ല എന്ന് റോബർട്ട് ഷുമാൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജാതി, വർഗം, വർണ്ണം, തൊഴിൽ എന്നിവയുടെ വിവേചനമില്ലാതെ സകല മനുഷ്യരും ഒരേ ദൈവത്തിന്റെ മക്കളാണെന്ന സമത്വവും തൊഴിലിന്റെ അന്തസ്സും പഠിപ്പിച്ചത് ക്രൈസ്തവ ദർശനമാണെന്നും പാപ്പ തുടർന്ന് എടുത്തു പറഞ്ഞു. മനുഷ്യന്റെ ആന്തരികമായ മുന്നേറ്റവും നാഗരികതയുടെ ജീവസുറ്റ ഉറവയും ആത്മീയ മൂല്യങ്ങളിൽ നിന്നാണ് ഉടലെടുക്കുന്നതെന്ന് അടിവരയിട്ട പാപ്പ ഭരണകൂടങ്ങളുടെ മതേതരത്വം എന്നത് സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷത മാത്രമല്ല, മറിച്ച് എല്ലാ വിഭാഗങ്ങളും തമ്മിലുള്ള സഹകരണവും സഭകളുടെ സ്വാതന്ത്ര്യത്തോടുള്ള ആദരവുമാണ് വ്യക്തമാക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി. അതിർത്തികൾ നിരന്തരം മാറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഷുമാൻ യൂറോപ്പിനെ വിഭജിച്ച മതിലുകൾ തകർക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുവെന്നും വർഗവിശേഷണമില്ലാതെ എല്ലാവരും സമന്മാരാണെന്ന ചിന്തയും അന്തസ്സുള്ള തൊഴിൽ സംസ്കാരവും അദ്ദേഹത്തിന് നൽകിയത് ക്രൈസ്തവ വിശ്വാസമാണെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. സമാധാനത്തിനായി ക്ഷമയോടെയുള്ള സംഭാഷണങ്ങൾക്കും വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുവാൻ നാം ധൈര്യം കാണിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം നമുക്ക് വലിയ പാഠമാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു.
2: പ്രഭാഷണത്തിനുശേഷം നടന്ന സംഗീത പരിപാടിക്കും സർക്കാർ നേതൃത്വങ്ങളുമൊത്തുള്ള സ്വകാര്യ കൂടിക്കാഴ്ചകൾക്കും ശേഷം 2 കിലോമീറ്ററുകളോളം അകലെയുള്ള മെത്രാസന മന്ദിരത്തിലേക്ക് പരിശുദ്ധ പിതാവ് ഉച്ചയ്ക്ക് 12:30 യാത്രയായി. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ഫ്രാൻസിലേക്ക് നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി സെപ്റ്റംബർ 27 ഞായറാഴ്ച മുതൽ സെപ്റ്റംബർ 28 തിങ്കളാഴ്ച ഉച്ചവരെ നടന്ന ചടങ്ങുകളുടെ തുടർവിവരണമാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ഫ്രാൻസിലേക്കു നടത്തുന്ന ലോകത്തിന് ജീവനുണ്ടാകേണ്ടതിന് എന്ന പ്രമേയത്തോടുകൂടിയ അപ്പസ്തോലികയാത്രയുടെ അവസാന ദിനങ്ങളിലെ ചടങ്ങുകളുടെയും പ്രഭാഷണങ്ങളുടെയും തുടർവിവരണമാണ് ഈ പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലിയോ 14-ാമൻ പാപ്പ സെപ്റ്റംബർ 25, 26, 27 തീയതികളിൽ പാരീസിലും ലൂർദിലുമായാണ് ചിലവഴിച്ചത്. അവിടെ നടന്ന ചടങ്ങുകളുടെയും സന്ദർശനങ്ങളുടെയും ഭാഗമായി 27-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ലൂർദ് മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ 1,500,000 ആളുകളുടെ പങ്കാളിത്തത്തിൽ നടന്ന വിശുദ്ധ ബലിയർപ്പണത്തിനു ശേഷം പാപ്പ ലൂർദിലെ മിത്രാസന മന്ദിരത്തിലേക്ക് പോയതുവരെയുള്ള വിവരങ്ങളായിരുന്നു വത്തിക്കാൻ റേഡിയോയും വത്തിക്കാൻ ന്യൂസ് വെബ്സൈറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചത്. രോഗികളും വയോധികരുമുൾപ്പെടെ വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസമാകുന്ന ലൂർദിന്റെ ആത്മാവിനോട് ചേർന്നു പോകുന്നതും അക്വീൽ നോത്രദാം, നോത്രദാം സ്വീകരണ കേന്ദ്രം എന്ന പേരിൽ അറിയപ്പെടുന്നതുമായ കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളും അവിടെയുള്ള തീർത്ഥാടകരുമായി കൂടിക്കാഴ്ച നടത്താനായി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3:45 പരിശുദ്ധ പിതാവ് മിത്രാസന മന്ദിരത്തിൽ നിന്ന് കാറിൽ യാത്രയായി. 50-ഓളം പ്രവർത്തകരും സമർപ്പിതരും 100-ണക്കിന് സന്നദ്ധ സേവന പ്രവർത്തകരുമുള്ള ഈ കേന്ദ്രം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഗ്രോട്ടോയുടെ അടുത്തുള്ള നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തീർത്ഥാടന കേന്ദ്രത്തിലെ ഈ സ്വീകരണയിടത്തിന് മുന്നിലെത്തിയ പാപ്പായെ താർബ് ലൂർദ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഷാൻമാർക്ക് മിക്ക, സ്വീകരണ കേന്ദ്രത്തിന്റെ അധിപനായ മത്തിയാസ് തെറിയെ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്നു നടന്ന ഔദ്യോഗിക ചടങ്ങിൽ ഈ സ്വീകരണ കേന്ദ്രത്തിന്റെ പ്രത്യേകതകളും ചരിത്രവും രൂപതാധ്യക്ഷൻ പരിശുദ്ധ പിതാവിന് വിവരിച്ചുകൊടുത്തു. സ്ഥാപനാധിപൻ ഏവർക്കും സ്വാഗതമേകി. തുടർന്ന് ഒരു ഡോക്ടറുടെയും മറ്റൊരു പ്രവർത്തകയുടെയും സാക്ഷ്യങ്ങളും ഒരു ഗാനാലാപനവും നടന്നു. തുടർന്ന് പരിശുദ്ധ പിതാവ് ഏവരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു.
3: ലൂർദിലെ പരിശുദ്ധമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക്, പ്രത്യേകമായി രോഗികളായ സഹോദരങ്ങൾക്ക് ശാരീരികവും മാനസികവും ആത്മീയവുമായ പരിചരണം നൽകുന്ന അക്വീൽ നോത്രദാം സ്ഥാപനത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ചതിൽ തനിക്കുള്ള അതിയായ സന്തോഷം എടുത്തു പറഞ്ഞുകൊണ്ടാണ് രോഗികളെയും അവരെ പരിപാലിക്കുന്നവരെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സന്ദേശം ലിയോ 14-ാമൻ പാപ്പ ആരംഭിച്ചത്. തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഈ വർഷത്തെ അജപാലന പ്രമേയമായ പരിശുദ്ധ മറിയത്തോടുള്ള ഗബ്രിയൽ ദൈവദൂതന്റെ അഭിവാദ്യം, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന വചനം ഉദ്ധരിച്ചുകൊണ്ട് ഈ കണ്ടുമുട്ടലിൽ ഒരു യുവതിയുടെ താഴ്മയും ഔദാര്യവും ദൈവത്തെ തന്റെ രക്ഷാകരകർമ്മം പൂർത്തിയാക്കുവാൻ അനുവദിച്ചുവെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. മറിയം എന്നാൽ കർത്താവിനെ തനിക്കുവേണ്ടിയല്ല സൂക്ഷിച്ചതെന്നും മറിച്ച് അവൾ കർത്താവ് നിങ്ങളോടുകൂടെ എന്നു പറഞ്ഞുകൊണ്ട് ലോകത്തിനവനെ സമർപ്പിച്ചുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇത് മനുഷ്യന്റെ അന്തസ്സിന്റെ അലംഘനീയതയെ എടുത്തുകാണിക്കുന്നുവെന്നും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആരും അദൃശ്യരല്ലെന്ന് ഈ മാതൃഭാവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്നും പാപ്പ അടിവരയിട്ടു പറഞ്ഞു. മനുഷ്യജീവിതത്തിന്റെ അന്തസ്സിന്റെ നേർക്ക് കണ്ണടയ്ക്കുകയോ പാതിമാത്രം നോക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ജീവിതത്തെ അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു ധ്യാനാത്മക കാഴ്ചപ്പാട് വളർത്തിയെടുക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. ജീവിതത്തിന്റെ സൗന്ദര്യവും സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും തിരിച്ചറിയുകയും യാഥാർത്ഥ്യത്തെ കൈവശപ്പെടുത്തുമെന്ന് കരുതാതെ പകരം അതിനെ ഒരു സമ്മാനമായി സ്വീകരിക്കുന്നവരുടെ കാഴ്ചപ്പാടാണ് ഇതെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. രോഗങ്ങളും കഷ്ടപ്പാടുകളും മൂലം ചിലപ്പോൾ ജീവിതത്തിന്റെ ചക്രവാളം ഇരുണ്ടതും അനിശ്ചിതത്വവും പ്രതീക്ഷയില്ലാത്തതുമായി കാണപ്പെടുമെങ്കിലും ഒരു മനുഷ്യ നിയമവും മനുഷ്യാന്തസ്സിനുമേൽ കടന്നുകയറ്റം നടത്തുവാൻ അനുവദിക്കരുതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വ്യാജ അനുകമ്പയുടെ മറവിൽ ആസൂത്രിതമായ മരണത്തിന് കാരണമാകുവാനുള്ള പ്രലോഭനത്തെ ചെറുക്കണമെന്നും പാപ്പ പറഞ്ഞു. വേദനിക്കുന്നവനെ ഹനിക്കുകയല്ല, മറിച്ച് അവനെ പരിപാലിക്കുകയാണ് വേണ്ടതെന്നും അതിനാൽ ലബോറട്ടറി അൽഗോരിതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഭ്രൂണത്തിന്റെയോ പ്രായമായ വ്യക്തിയുടെയോ ജീവിതം തീരുമാനിക്കുവാനുള്ള അവകാശം ആർക്കും ഒരിക്കലുമില്ലെന്നും വൈദ്യശാസ്ത്രം ഒരിക്കലും ആസൂത്രണം ചെയ്ത മരണത്തിന്റെ സേവകരാകരുതെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. ഇക്കാര്യത്തിൽ പാലിയേറ്റീവ് പരിചരണത്തിനും ഗവേഷണത്തിനുമുള്ള ഘടനകൾ വികസിപ്പിക്കുവാനും പാപ്പ ആഹ്വാനം ചെയ്തു.
2: പ്രസംഗത്തിനുശേഷം സമ്മാനങ്ങൾ കൈമാറുകയും തുടർന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്കുശേഷം പരിശുദ്ധ പിതാവ് ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു. സമാപന ഗാനത്തിനുശേഷം കെട്ടിടത്തിന്റെ അഞ്ചാം നിലയിലെത്തിയ പാപ്പ കുറച്ച് രോഗികളെ കാണുകയും തീർത്ഥാടന കേന്ദ്രത്തിലെ പ്രവർത്തകരുടെ അസോസിയേഷന്റെ ഏതാനും പ്രതിനിധികളുമായി സംസാരിക്കുകയും ചെയ്തു. നോത്രദാം സ്വീകരണ കേന്ദ്രത്തിലെ സന്ദർശനത്തിനുശേഷം വൈകുന്നേരം 4:30 അവിടെ അടുത്തുള്ള കർമ്മലീത്തൻ നിഷ്പാദുക സഭയിലെ ധ്യാനാത്മക ജീവിതം നയിക്കുന്ന സന്യാസിനികളുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്കായി പാപ്പ നടന്നുപോയി. 1875 ഒൻപതാം പിയൂസ് പാപ്പായാണ് ഈ ആശ്രമം സ്ഥാപിച്ചത്. ആശ്രമത്തിലെത്തിയ പാപ്പായെ മഠത്തിന്റെ സുപ്പീരിയറും മറ്റ് സഹോദരിമാരും ചേർന്ന് സ്വീകരിക്കുകയും പരിശുദ്ധ പിതാവ് അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ഈ സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്കുശേഷം വൈകുന്നേരം 5:45 പാപ്പ കാറിൽ മെത്രാസന മന്ദിരത്തിലേക്ക് തിരികെ പോയി. മെത്രാസന മന്ദിരത്തിലെത്തിയ പാപ്പ ലൂർദിലേക്കുള്ള യാത്രയുടെ ഉപകാരികളായ ചിലരുമായി കൂടിക്കാഴ്ച നടത്തി. വൈകുന്നേരം 6:00 ഫ്രാൻസിലെ കത്തോലിക്കാ സഭയുടെ ഭാഗത്ത് നിന്നുണ്ടായ വിവിധ ചൂഷണങ്ങളുടെ ഇരകളായ ഏതാനും ആളുകളുമായി പരിശുദ്ധ പിതാവ് സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി. ഫ്രഞ്ച് മെത്രാൻ സമിതിയുടെ ഒരു കമ്മീഷന്റെ പഠനങ്ങളനുസരിച്ച് 1950 മുതൽ 2020 വരെയുള്ള കാലയളവിൽ രാജ്യത്ത് 200,000-ത്തിലധികം പേരാണ് ചൂഷണങ്ങൾക്ക് ഇരകളായവർ. സെപ്റ്റംബർ 27 ഞായറാഴ്ച പാപ്പായുടെ അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായുള്ള അവസാന ഔദ്യോഗിക ചടങ്ങുകളിലൊന്ന് ലൂർദ് മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ 10,000-ക്കണക്കിനാളുകൾക്കൊപ്പം അർപ്പിച്ച ജപമാല പ്രാർത്ഥനയായിരുന്നു. ഇതിനായി അത്താഴത്തിനുശേഷം 9:00 മെത്രാസന മന്ദിരത്തിൽ നിന്ന് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കാറിൽ യാത്രയായ പാപ്പ ഭക്തജനങ്ങൾക്കൊപ്പം ജപമാല പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. പ്രാർത്ഥനയുടെ അവസാനം പരിശുദ്ധ പിതാവ് ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു.
3: പരിശുദ്ധ കന്യകാ മറിയം വിശുദ്ധ ബർണദിത്ത വഴിയായി വൈദികരോട് ആവശ്യപ്പെട്ട ക്ഷണപ്രകാരമാണ് പ്രദക്ഷിണത്തിനായി ലൂർദിലെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ മെഴുകുതിരി പ്രദക്ഷിണവേളയിലെ സന്ദേശം ആരംഭിച്ചത്. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് വിശ്വാസികൾ മറിയത്തിന്റെ ഈ സ്നേഹപൂർണമായ ക്ഷണത്തോട് വലിയ വിശ്വാസത്തോട് പ്രതികരിക്കുന്നത് കാണുന്നത് തികച്ചും ഹൃദയസ്പർശിയാണെന്നും പാപ്പ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി. എരിയുന്ന ദീപങ്ങൾ കൈകളിൽ ഏന്തിക്കൊണ്ട് ആളുകൾ പരിശുദ്ധ മാതാവിന്റെ അടുത്തേക്ക് തീർത്ഥാടകരായി അണയുമ്പോൾ അവരിൽ ഒരുവനായി പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ താൻ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ജീവിതത്തിലെ പ്രതിസന്ധികളിലും കഷ്ടപ്പാടുകളിലും നമ്മെ മുൻപോട്ട് നയിക്കുന്ന പ്രധാന വെളിച്ചം പ്രത്യാശയുടേതാണെന്നും പരീക്ഷണങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ട ജീവിതത്തിലും യേശുവിനാൽ സ്നേഹിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ദൈവത്തിന്റെ മക്കളാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതിലൂടെ യഥാർത്ഥ സന്തോഷം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞു. രോഗികളായ സഹോദരി സഹോദരന്മാരുടെ കൂടെ ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേരുമ്പോഴാണ് ഈ സത്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വേദനകൾക്കിടയിലും ആനന്ദവും ശാന്തതയും കണ്ടെത്തുക എന്ന ഈ അത്ഭുതം സാധ്യമാകുന്നത് ഉത്ഥിതനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണെന്നും ഇത് ലൗകിക അതിരുകൾക്കപ്പുറത്തേക്കു നോക്കുവാനും ദൈവത്തിലുള്ള സന്തോഷപൂർണമായ ഭാവിയെ പ്രത്യാശയോടെ കാണുവാനും നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഇപ്പോൾ നാം അനുഭവിക്കുന്ന സഹനങ്ങൾ വരാനിരിക്കുന്ന മഹത്വവുമായി താരതമ്യം ചെയ്യുമ്പോൾ സാരമുള്ളതല്ല എന്ന വിശുദ്ധ പൗലോസ്ലിഹായുടെ വാക്കുകൾ രോഗികളായ സഹോദരങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ദൈവത്തിന്റെ അതുല്യമായ അനുഗ്രഹങ്ങൾക്ക് വലിയ എളിമയോടെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അമലോത്ഭവയാണ് എന്ന് മറിയം വെളിപ്പെടുത്തിയതെന്നും മാതാവിന് നൽകപ്പെട്ട ഈ അപൂർവവരം നമ്മുടെ മാനവരാശിയുടെ രക്ഷയുടെ പ്രഭാതത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. മാതാവിനെ പിന്തുടരുന്നവർ വഴിതെറ്റുകയോ അവിടുത്തെ സഹായം അപേക്ഷിക്കുന്നവർ നിരാശപ്പെടുകയോ ചെയ്യുകയില്ല, മറിച്ച് അമ്മയുടെ സംരക്ഷണത്തിലും മാർഗനിർദ്ദേശത്തിലും യാത്ര ചെയ്യുന്ന ഏതൊരാളും സുരക്ഷിതമായി നിത്യതയുടെ തീരത്തെത്തുമെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മാതൃസംരക്ഷണത്തിന് സമർപ്പിച്ചുകൊണ്ട് പാപ്പ പ്രാർത്ഥിക്കുകയും ചെയ്തു.
2: പ്രഭാഷണത്തിനും സമാപന പ്രാർത്ഥനകൾക്കും ശേഷം പാപ്പ ഏവർക്കും ആശീർവാദം നൽകി. തുടർന്ന് 10 മണിയോടെ പരിശുദ്ധ പിതാവ് 600 മീറ്ററുകൾ അകലെയുള്ള മിത്രാസന മന്ദിരത്തിലേക്ക് കാറിൽ യാത്രയായി. അപ്പസ്തോലിക യാത്രയുടെ അവസാന ദിനമായ സെപ്റ്റംബർ 28 തിങ്കളാഴ്ച ലൂർദിലെ മിത്രാസന മന്ദിരത്തിൽ നിന്നും രാവിലെ 7 മണിയോടെ യാത്ര പറഞ്ഞിറങ്ങിയ പാപ്പ മെറ്റ്സിലേക്ക് പോകാനായി 14 കിലോമീറ്ററുകൾ അകലെയുള്ള താർബ് ലൂർദ് പിരേനെ വിമാനത്താവളത്തിലേക്ക് കാറിൽ യാത്രയായി. 7:30 അവിടെയെത്തിയ പാപ്പ പ്രാദേശിക അധികാരികളുടെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ച ശേഷം എയർഫ്രാൻസിന്റെ A321 വിമാനത്തിൽ മെറ്റ്സിലുള്ള മെറ്റ്സ് നാൻസി ലൊറേൻ വിമാനത്താവളത്തിലേക്ക് യാത്രയായി. 930 കിലോമീറ്ററുകൾ അകലെയുള്ള ഈ വിമാനത്താവളത്തിൽ 1.5 മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം എത്തിയ പാപ്പായെ പ്രാദേശിക അധികാരികൾ ചേർന്ന് സ്വീകരിക്കുകയും അവിടെയുള്ള VIP ശാലയിൽ സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. മൊസ്സെല്ല ഡിപ്പാർട്ട്മെന്റിന്റെ തലസ്ഥാനമായ മെറ്റ്സ് ക്രിസ്തുവിന് 3 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള പുരാതനമായ ഒരു നഗരമാണ്. സ്വതന്ത്ര നഗരമായിരുന്ന മെറ്റ്സ് 16-ാം നൂറ്റാണ്ടിലാണ് ഫ്രാൻസിനോട് ചേർക്കപ്പെട്ടത്. യൂറോപ്പിന്റെ പിതാക്കന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന റോബർട്ട് ഷൂമാൻ ജനിച്ചത് മൊസ്സെല്ലയിലാണ്. 2019 ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ ധന്യനായി പ്രഖ്യാപിച്ചിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് 21 കിലോമീറ്ററുകൾ അകലെയുള്ള റോബർട്ട് ഷൂമാൻ സമ്മേളന സമുച്ചയത്തിൽ നടക്കുന്ന മതാന്തര സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനു കൂടിയാണ് പാപ്പ മെറ്റ്സ് നഗരത്തിലേക്കെത്തിയത്. 15,300 ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള ഈ സമുച്ചയത്തിൽ 1,200 പേർക്കിരിക്കാവുന്ന ഒരു വൻശാലയുമുണ്ട്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച മതാന്തര സമ്മേളനത്തിലേക്ക് വിവിധ മതങ്ങളുടെ പ്രതിനിധികൾക്കൊപ്പമാണ് പരിശുദ്ധ പിതാവ് എത്തിയത്. മതാന്തര സംവാദങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ ജോർജ് കൂവക്കാടും സമ്മേളനത്തിൽ സന്നിഹിതനായിരുന്നു. ഏവരുമൊരുമിച്ചുള്ള ഫോട്ടോയ്ക്കു ശേഷം മീറ്റിംഗ് ഹാളിൽ നടന്ന ഈ സമ്മേളനത്തിൽ ആദ്യം ഒരു സംഗീത ആമുഖാവതരണവുമുണ്ടായിരുന്നു. തുടർന്ന് വിവിധ മതങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന് സമാധാനത്തിനും തുടർച്ചയായ സംവാദങ്ങൾക്കും ആഹ്വാനം ചെയ്യുന്ന മെറ്റ്സ് അപ്പീൽ വായിച്ചു. മനുഷ്യാന്തസ്സ് സംരക്ഷിക്കാനും മറ്റുള്ളവരെക്കുറിച്ച് കരുതലുള്ളവരായി ജീവിക്കാനും ആഹ്വാനം ചെയ്യുന്ന ഈ രേഖ നമ്മുടെ പൊതുഭവനത്തിന്റെ സംരക്ഷണവും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. തുടർന്ന് പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തി.
3: യൂറോപ്യൻ യൂണിയന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ റോബർട്ട് ഷുമാന്റെ പേരിലുള്ള മെറ്റ്സ് നഗരത്തിലുള്ള കോൺഫറൻസ് സെന്ററിൽ വിവിധ മതനേതാക്കളുടെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ തനിക്കുള്ള സന്തോഷവും അതിലുപരി ആത്മീയമായ ഉത്തരവാദിത്വവും എടുത്തു പറഞ്ഞുകൊണ്ടാണ് കൂടിക്കാഴ്ച വേളയിലെ തന്റെ സന്ദേശം പാപ്പ ആരംഭിച്ചത്. വിഭജനരേഖകളെ യൂറോപ്പിന്റെ മുഴുവൻ പ്രതീക്ഷയുടെ പാലങ്ങളാക്കി മാറ്റി വൈവിധ്യത്തിലെ ഐക്യത്തിന്റെ യഥാർത്ഥ സ്ഥാനപതിയായി മാറിയ വ്യക്തിയാണ് റോബർട്ട് ഷുമാനെന്ന് എടുത്തു പറഞ്ഞ പാപ്പ അതേ മാതൃക പിന്തുടർന്നുകൊണ്ട് എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറത്തേക്ക് പരസ്പരം കണ്ടുമുട്ടുവാനും സൗഹൃദം സ്ഥാപിക്കുവാനും സമാധാനം അന്വേഷിക്കുവാനും സാധിക്കുമെന്ന് തെളിയിക്കേണ്ടത് വിശ്വാസികളായ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. അക്രമത്തെയോ അടിച്ചമർത്തലുകളെയോ ന്യായീകരിക്കുവാൻ ദൈവത്തിന്റെ നാമം ഉപയോഗിക്കുന്നത് ദൈവനാമത്തെ അനാദരിക്കുന്നതിന് തുല്യമാണെന്നും അതിനാൽ മനുഷ്യന്റെ അന്തസ്സിനെ നശിപ്പിക്കുന്ന യാതൊന്നും ദൈവപ്രേരിതമാണെന്ന് അവകാശപ്പെടുവാൻ സാധിക്കുകയില്ലെന്നും പാപ്പ അടിവരയിട്ടു. മറ്റുള്ളവരുടെ വൈവിധ്യത്തിലേക്ക് നമ്മെ തുറന്നുകൊടുക്കുന്നതിലൂടെ മതാന്തര സംഭാഷണം നമ്മുടെ വ്യക്തിത്വത്തെ കുറയ്ക്കുകയല്ല, മറിച്ച് ലളിതമായും സത്യസന്ധമായും അത് എല്ലാവരിലേക്കും വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞ പാപ്പ സൗഹൃദവും സമാധാനവും സൗഹാർദ്ദവും സ്ഥാപിക്കുക എന്നതാണ് മതാന്തര സംഭാഷണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നുള്ള ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. സമാധാനത്തിലും സാഹോദര്യത്തിലുമുള്ള സേവനത്തിന് പുറമെ മനുഷ്യജീവനെ സംരക്ഷിക്കുവാനും അനുഗമിക്കുവാനും സേവിക്കുവാനുമുള്ള കഴിവിലാണ് മതപാരമ്പര്യങ്ങളുടെ ഫലദായകത്വം വെളിപ്പെടുന്നതെന്നും ഒരു നാഗരികതയുടെ മഹത്വം അളക്കേണ്ടത് അതിന്റെ ഭൗതിക നേട്ടങ്ങൾ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് അത് മനുഷ്യവ്യക്തികളെ എങ്ങനെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നുവെന്നതിനെ അടിസ്ഥാനമാക്കിയാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. ജീവന്റെ വിശുദ്ധിയെ ഉയർത്തിപ്പിടിക്കുന്ന മതങ്ങൾ ജീവന്റെ സംരക്ഷകരാണെന്നും പാപ്പ പറഞ്ഞു.
2: മതാന്തര സമ്മേളനം അവസാനിച്ച ശേഷം പരിശുദ്ധ പിതാവ് സമ്മേളനയിടത്തുനിന്ന് ഇതേ സമുച്ചയത്തിലുള്ള വലിയ ഓഡിറ്റോറിയത്തിലേക്കു നീങ്ങി സമാധാനത്തിനും ഐക്യത്തിനുമായി യൂറോപ്പിന്റെ വേരുകളിലേക്ക് എന്ന പേരിൽ നടന്ന ഒരു സമ്മേളനത്തിൽ സംബന്ധിക്കാനായാണ് പാപ്പ ഈ പ്രധാന ഓഡിറ്റോറിയത്തിലേക്കെത്തിയത്. അവിടെ എത്തിയ പാപ്പായെ ഫ്രഞ്ച് മെത്രാൻ സമിതി അധ്യക്ഷൻ കർദിനാൾ ഷാൻമാർക്ക് അവലിൻ, ഫ്രഞ്ച് പ്രസിഡന്റ് എമ്മാനുവേൽ മക്രോൺ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. സംഗീതത്തോടുകൂടിയ ആമുഖത്തിനു ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഇതിനുശേഷം മെത്രാൻ സമിതി അധ്യക്ഷനും ഏവർക്കും സ്വാഗതമേകി. തുടർന്ന് യൂറോപ്പിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ പ്രദർശനവും യൂറോപ്പിന്റെ ഔദ്യോഗിക ഗാനാലാപനവും ഉണ്ടായിരുന്നു. ഗാനാലാപനത്തിനു ശേഷം പരിശുദ്ധ പിതാവ് ഏവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തി.
3: സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി യൂറോപ്പിന്റെ വേരുകളിലേക്ക് എന്ന പ്രമേയത്തിൽ നടക്കുന്ന ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ തനിക്കുള്ള സന്തോഷം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. യൂറോപ്പിന്റെ ഭൂതകാലത്തെക്കുറിച്ചോ വർത്തമാനകാലത്തെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ അതിനെ കൃത്യമായി നിർവചിക്കുക എന്നത് എപ്പോഴും പ്രയാസകരമാണെന്നും യൂറോപ്പിനെ ഭൗമിക അതിരിനേക്കാൾ ഉപരിയായി സാംസ്കാരികവും ചരിത്രപരവുമായ ഒരു യാഥാർത്ഥ്യമായി വേണം മനസ്സിലാക്കാനെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. നൂറ്റാണ്ടുകളിലൂടെ വളർച്ചയുടെയും ആഴത്തിലുള്ള പ്രതിസന്ധികളുടെയും പുതിയ തുടക്കങ്ങളുടെയും ഘട്ടങ്ങളിലൂടെ അതിന്റെ നിർവചനങ്ങൾ പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും ഭൂതകാലത്തിന്റെ മികച്ച വശങ്ങൾ ഉൾക്കൊള്ളുവാനും മറ്റുള്ളവരുമായുള്ള കണ്ടുമുട്ടലുകളിലൂടെ അവയെ സർഗാത്മകമായി പുനരാവിഷ്കരിക്കുവാനും സാധിച്ചപ്പോഴൊക്കെ യൂറോപ്പ് പുരോഗമിച്ചിട്ടുണ്ട് എന്നതാണ് അതിന്റെ ചരിത്രം തെളിയിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. യൂറോപ്പിന്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 1964 പോൾ ആറാമൻ പാപ്പ യൂറോപ്പിന്റെ സ്വർഗീയ മധ്യസ്ഥനായി പ്രഖ്യാപിച്ച വിശുദ്ധ ബെനഡിക്റ്റിനെ വിസ്മരിക്കുവാനാവില്ല എന്നും പാവപ്പെട്ടവരുടെയും രോഗികളുടെയും പരിചരണം, വിദ്യാഭ്യാസം, ആശുപത്രികൾ, ശാസ്ത്രം, നിയമം, നഗരങ്ങളുടെയും രാജ്യങ്ങളുടെയും ഘടന എന്നിവയിലെല്ലാം വിശുദ്ധ ബെനഡിക്റ്റിന്റെയും അദ്ദേഹത്തിന്റെ സഭാംഗങ്ങളുടെയും സ്വാധീനം വളരെ വലുതാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ക്രൈസ്തവ വിശ്വാസത്തെ പരാമർശിക്കാതെ യൂറോപ്പിനെക്കുറിച്ച് സംസാരിക്കുവാൻ കഴിയില്ല എന്ന് റോബർട്ട് ഷുമാൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജാതി, വർഗം, വർണ്ണം, തൊഴിൽ എന്നിവയുടെ വിവേചനമില്ലാതെ സകല മനുഷ്യരും ഒരേ ദൈവത്തിന്റെ മക്കളാണെന്ന സമത്വവും തൊഴിലിന്റെ അന്തസ്സും പഠിപ്പിച്ചത് ക്രൈസ്തവ ദർശനമാണെന്നും പാപ്പ തുടർന്ന് എടുത്തു പറഞ്ഞു. മനുഷ്യന്റെ ആന്തരികമായ മുന്നേറ്റവും നാഗരികതയുടെ ജീവസുറ്റ ഉറവയും ആത്മീയ മൂല്യങ്ങളിൽ നിന്നാണ് ഉടലെടുക്കുന്നതെന്ന് അടിവരയിട്ട പാപ്പ ഭരണകൂടങ്ങളുടെ മതേതരത്വം എന്നത് സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷത മാത്രമല്ല, മറിച്ച് എല്ലാ വിഭാഗങ്ങളും തമ്മിലുള്ള സഹകരണവും സഭകളുടെ സ്വാതന്ത്ര്യത്തോടുള്ള ആദരവുമാണ് വ്യക്തമാക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി. അതിർത്തികൾ നിരന്തരം മാറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഷുമാൻ യൂറോപ്പിനെ വിഭജിച്ച മതിലുകൾ തകർക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുവെന്നും വർഗവിശേഷണമില്ലാതെ എല്ലാവരും സമന്മാരാണെന്ന ചിന്തയും അന്തസ്സുള്ള തൊഴിൽ സംസ്കാരവും അദ്ദേഹത്തിന് നൽകിയത് ക്രൈസ്തവ വിശ്വാസമാണെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. സമാധാനത്തിനായി ക്ഷമയോടെയുള്ള സംഭാഷണങ്ങൾക്കും വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുവാൻ നാം ധൈര്യം കാണിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം നമുക്ക് വലിയ പാഠമാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു.
2: പ്രഭാഷണത്തിനുശേഷം നടന്ന സംഗീത പരിപാടിക്കും സർക്കാർ നേതൃത്വങ്ങളുമൊത്തുള്ള സ്വകാര്യ കൂടിക്കാഴ്ചകൾക്കും ശേഷം 2 കിലോമീറ്ററുകളോളം അകലെയുള്ള മെത്രാസന മന്ദിരത്തിലേക്ക് പരിശുദ്ധ പിതാവ് ഉച്ചയ്ക്ക് 12:30 യാത്രയായി. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ഫ്രാൻസിലേക്ക് നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി സെപ്റ്റംബർ 27 ഞായറാഴ്ച മുതൽ സെപ്റ്റംബർ 28 തിങ്കളാഴ്ച ഉച്ചവരെ നടന്ന ചടങ്ങുകളുടെ തുടർവിവരണമാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഫ്രാൻസിലേക്കുള്ള ലിയോ 14-ാമൻ പാപ്പായുടെ അപ്പസ്തോലിക സന്ദർശന വേളയെ അധികരിച്ചുള്ള പ്രത്യേക പരിപാടിയും കേൾക്കാം. വാർത്തകൾ. ക്ഷമിക്കുവാനും പങ്കുവയ്ക്കുവാനും സന്നദ്ധരാകുമ്പോൾ മാത്രമാണ് സമൂഹത്തിൽ യഥാർത്ഥ സമാധാനം സൃഷ്ടിക്കപ്പെടുന്നത്. പാപ്പ. ഫ്രാൻസിലേക്കുള്ള പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായുടെ അപ്പസ്തോലിക സന്ദർശന വേളയിൽ മെറ്റ്സിലെ വിശുദ്ധ സ്റ്റീഫന്റെ നാമധേയത്തിലുള്ള കത്തീഡ്രലിൽ വിശുദ്ധ ബലിയർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തു. അക്രമവും സ്വാർത്ഥതയും നിറഞ്ഞ ലോകത്ത് മരുഭൂമികളെ ഉദ്യാനങ്ങളും വീടുകളുമാക്കി മാറ്റുവാൻ വിട്ടുകൊടുക്കലിന്റെയും ക്ഷമയുടെയും കാരുണ്യത്തിന്റെയും പാതയാണ് യേശു സുവിശേഷത്തിലൂടെ പഠിപ്പിക്കുന്നതെന്ന് പാപ്പ സന്ദേശത്തിൽ അടിവരയിട്ടു പറഞ്ഞു. ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം വായനയെ അടിസ്ഥാനമാക്കി ദൈവരാജ്യത്തിന്റെ വരവിനെ നീതിയുടെയും സമാധാനത്തിന്റെയും സാക്ഷാത്കാരമായി അവതരിപ്പിക്കുന്ന മൂന്ന് പ്രതീകാത്മക ചിത്രങ്ങളെ പാപ്പ വിവരിച്ചു. മരുഭൂമി, ഉദ്യാനം, ഭവനം എന്നിവയാണവ. ആഡംബരങ്ങൾ വെടിഞ്ഞ് ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം മൂല്യം നൽകുവാനും ത്യാഗവും ഉപേക്ഷയും വഴി ദൈവിക സന്മാർഗത്തിൽ സഞ്ചരിക്കുവാനും ശാന്തതയുടെയും ലാളിത്യത്തിന്റെയും പ്രതീകമായ മരുഭൂമി നമ്മെ പഠിപ്പിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. പ്രതികാര ചിന്തകൾ മാറ്റിവെച്ച് സ്നേഹത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും പാത തിരഞ്ഞെടുക്കുവാൻ യേശുവിന്റെ വാക്കുകൾ ഏവരെയും ആഹ്വാനം ചെയ്യുന്നുവെന്നും പാപ്പ പറഞ്ഞു. യേശുവിന്റെ പഠനങ്ങളെ ബലഹീനതയായി ചിലർ തെറ്റിദ്ധരിക്കുമെങ്കിലും വിദ്വേഷവും പ്രതികാരവും മനുഷ്യരാശിക്ക് നാശമല്ലാതെ മറ്റൊന്നും നൽകിയിട്ടില്ലെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ക്ഷമിക്കുന്നവരും ശത്രുത അവസാനിപ്പിച്ച് ഒന്നിച്ചു മുന്നേറുവാൻ തയ്യാറാകുന്നവരുമാണ് പ്രതികാരം ചെയ്യുന്നവരെക്കാൾ യഥാർത്ഥത്തിൽ ശക്തരെന്നുമാണ് മെറ്റ്സിന്റെ ചരിത്രം പഠിപ്പിക്കുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. രോഗങ്ങൾക്കും വൈകല്യങ്ങൾക്കും വിവിധ കഷ്ടപ്പാടുകൾക്കും ഇടയിലും ലൂർദ് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുവാൻ സഹായിക്കുന്നു പാപ്പ. 4 ദിവസങ്ങളിലായി ഫ്രാൻസിലേക്കുള്ള തന്റെ അപ്പസ്തോലിക സന്ദർശനം പര്യവസാനിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ സെപ്റ്റംബർ 28 റോമിലേക്ക് മടങ്ങവെ വിമാനത്തിൽ വെച്ച് അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചു. ഫ്രാൻസിന്റെ വിവിധയിടങ്ങളിൽ തന്റെ വിവിധ അനുഭവങ്ങളെ എടുത്തു പറഞ്ഞ പാപ്പ പ്രഥമമായി ലൂർദിൽ രോഗികളെയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരെയും കണ്ടുമുട്ടിയതും ദൈവസാന്നിധ്യത്തിന്റെ കൃപ ആളുകളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നതും അവരെ രൂപാന്തരപ്പെടുത്തുന്നതും രോഗികൾക്കും വയോധികർക്കും സമൂഹത്തിൽ മാറ്റിനിർത്തപ്പെട്ടവർക്കും അവരുടെ അന്തസ് തിരികെ ലഭിക്കുന്നതും കാണാൻ കഴിഞ്ഞത് തനിക്ക് വലിയ അത്ഭുതങ്ങൾ പോലെയായിരുന്നുവെന്ന് എടുത്തു പറഞ്ഞു. യുവജനങ്ങൾക്കൊപ്പം നടത്തിയ ജാഗരണ പ്രാർത്ഥന അവരിലുള്ള അന്വേഷണത്വരയെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നുവെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. മതങ്ങൾ ജീവന്റെ സംരക്ഷകരാകണം. മെറ്റ്സിലെ വിവിധ മതപ്രതിനിധികൾ മാനവ കുടുംബത്തെ മുഴുവൻ കൂട്ടായ്മയിൽ സേവിക്കുവാനുള്ള ദൃഢതീരുമാനത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ മെറ്റ്സിൽ വെച്ച് വിവിധ മതനേതാക്കളുമായി ചേർന്ന് നടത്തിയ മതസൗഹാർദ്ദ സമ്മേളന വേളയിൽ സംഭാഷണം, അനുരഞ്ജനം, സമാധാനം എന്നിവ ആഹ്വാനം ചെയ്തുകൊണ്ട് സംയുക്തമായ ഒരു അഭ്യർത്ഥന പ്രസിദ്ധീകരിച്ചു. സമാധാനം എന്നതിന് യുദ്ധത്തിന്റെ അഭാവം എന്നതിനേക്കാൾ വലിയ അർത്ഥതലമുണ്ടെന്നും ഇതിനായി നീതി, മനുഷ്യാന്തസ്സിനോടുള്ള ബഹുമാനം, ജനങ്ങളും തലമുറകളും തമ്മിലുള്ള ഐക്യദാർഢ്യം, പൊതുഭവനത്തോടുള്ള കൂട്ടായ്മയിലുള്ള കരുതൽ എന്നിവ ആവശ്യമാണെന്ന് അഭ്യർത്ഥനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യാന്തസ് ഉയർത്തിപ്പിടിച്ച് കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കണം. അബുദാബി യുഎൻ സമ്മേളനത്തിൽ വത്തിക്കാൻ. അന്താരാഷ്ട്ര സമൂഹം കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുമ്പോൾ വ്യക്തിത്വത്തിന്റെ അന്തസ്സും ജീവന്റെ വിശുദ്ധിയും എപ്പോഴും കേന്ദ്രബിന്ദുവായിരിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അബുദാബിയിൽ നടന്ന കുറ്റകൃത്യ പ്രതിരോധത്തിനും ക്രിമിനൽ നീതിക്കും വേണ്ടിയുള്ള 15-ാമത് യുഎൻ കോൺഗ്രസിൽ മോൺസിഞ്ഞോർ ലൂക്ക മറാബെസെ വത്തിക്കാന്റെ നിലപാട് വ്യക്തമാക്കി. മനുഷ്യന്റെ അന്തസ്സ് ദൈവത്തിന്റെ ദാനമാണെന്ന് ഓർമ്മിപ്പിച്ച വത്തിക്കാൻ പ്രതിനിധി സമ്മേളനത്തിൽ അബുദാബി പ്രഖ്യാപനം അംഗീകരിച്ചതിനെയും സ്വാഗതം ചെയ്തു. സാങ്കേതിക വിദ്യകളെ നിയന്ത്രിക്കേണ്ടത് മനസ്സാക്ഷിയും സ്വാതന്ത്ര്യവുമുള്ള മനുഷ്യന്റെ ബുദ്ധിയായിരിക്കണം വത്തിക്കാൻ സ്ഥിരം നിരീക്ഷകൻ. സാമൂഹികവും സാങ്കേതികവുമായ ആഴത്തിലുള്ള മാറ്റങ്ങളുടെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ അന്തസ്സ് എങ്ങനെ സംരക്ഷിക്കാം എന്ന അടിസ്ഥാനപരമായ ചോദ്യം ഏറെ പ്രസക്തമാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് യുനെസ്കോയിലെ ഇന്റർനാഷണൽ ബയോ എത്തിക്സ് കമ്മിറ്റിയുടെ 33-ാമത് സമ്മേളനത്തിലും ലോക ശാസ്ത്ര സാങ്കേതിക ധാർമ്മിക കമ്മീഷന്റെ 14-ാമത് അസാധാരണ സമ്മേളനത്തിലും വത്തിക്കാന്റെ സ്ഥിരം നിരീക്ഷകൻ പ്രസ്താവന നടത്തി. മുതിർന്ന പൌരന്മാരെയും വാർദ്ധക്യത്തെയും കുറിച്ച് പ്രസ്താവനയിൽ എടുത്തു പറയുമ്പോൾ ജീവിതായുസ്സിന്റെ ദൈർഘ്യം കൂടുന്നതു മാത്രമല്ല, മനുഷ്യൻ എപ്പോഴും പരിമിതികളുള്ളവനും മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ളവനുമായ ഒരു സൃഷ്ടിയാണെന്നുള്ള ഓർമ്മപ്പെടുത്തലും നൽകുന്നുവെന്ന് പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി

107-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. പ്രവാസാനന്തരകാലത്ത് രൂപപ്പെട്ടതെന്നു കരുതപ്പെടുന്ന 107-ാം സങ്കീർത്തനം ഇസ്രായേൽ ജനത്തെ തങ്ങളുടെ രക്ഷാകര ചരിത്രവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഓർമ്മപ്പെടുത്തി കർത്താവിന് കൃതജ്ഞതയേകാൻ ആഹ്വാനം ചെയ്യുന്ന സ്തുതികീർത്തനങ്ങളുടെ ഗണത്തിൽപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനത്തിന്റെ 1 മുതൽ 32 വരെയുള്ള ഭാഗം കൃതജ്ഞതയ്ക്കുള്ള ആഹ്വാനമായും 33 മുതൽ 43 വരെയുള്ള ഭാഗം ജ്ഞാനകീർത്തനമായും കണക്കാക്കപ്പെടുന്നു. ദൈവത്താൽ രക്ഷിക്കപ്പെട്ടവരേവരെയും ദൈവസ്തുതിക്ക് ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്തകൻ ദൈവികമായ ഇടപെടലിന്റേതായ 4 സംഭവങ്ങൾ ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കുകയും എപ്പോഴൊക്കെ ദൈവജനം അപകടത്തിലായിരുന്നുവോ അപ്പോഴൊക്കെ ദൈവം അവരെ രക്ഷിച്ചുവെന്ന് അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവികമായ ഈ രക്ഷയുടെ അനുഭവങ്ങൾ ദൈവകരുണയെയും സംരക്ഷണത്തെയും പറ്റിയുള്ള ചിന്തകൾ ഉള്ളിലുണർത്തുകയും നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും വേണമെന്ന് സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിക്കുന്ന ദൈവം. സങ്കീർത്തനത്തിന്റെ 4 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിലെ 4 വലിയ ബുദ്ധിമുട്ടുകളുടെ അവസരങ്ങളിൽ ദൈവം ഇടപെട്ടതിനെക്കുറിച്ചാണ് സങ്കീർത്തകൻ ജനത്തെ ഓർമ്മിപ്പിക്കുന്നത്. ഇതിൽ 1-ാമത്തേത് മരുഭൂമിയുടെ ഊഷരതയിൽ നിന്നുള്ള രക്ഷയാണ്. 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ് നാം ഇത് കാണുന്നത്. വാസയോഗ്യമായ നഗരത്തിലേക്കുള്ള വഴി കണ്ടെത്താനാകാതെ വിശന്നും ദാഹിച്ചും മരുഭൂമിയിൽ അലഞ്ഞുതിരിഞ്ഞ ജനം തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അവരെ രക്ഷിച്ച് വാസയോഗ്യമായ നഗരത്തിൽ എത്തുവോളം അവരെ നേർവഴിക്കു നയിക്കുകയും ദാഹത്തിനും വിശപ്പിനും പരിഹാരമുണ്ടാക്കി അവർക്ക് സംതൃപ്തി വരുത്തുകയും ചെയ്തു. അത്യുന്നതനായ ദൈവത്തിന്റെ വാക്കുകളും ഉപദേശങ്ങളും ഉപേക്ഷിച്ച് അന്ധകാരത്തിലും മരണത്തിന്റെ താഴ്വരയിലുമായി ആരുടെയും സഹായമില്ലാതിരുന്ന അവസരത്തിൽ കർത്താവിനോട് നിലവിളിച്ച ജനത്തെ ഞെരുക്കങ്ങളിൽ നിന്ന് കർത്താവ് രക്ഷിച്ചതും പിച്ചളവാതിലുകളും ഇരുമ്പോടാമ്പലുകളും തകർത്ത് അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും അവരെ പുറത്തുകൊണ്ടുവന്നതിനെക്കുറിച്ചുമാണ് 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നത്. രക്ഷകനായ കർത്താവിനെ ധിക്കരിക്കുന്നത് അടിമത്തത്തിന്റെയും തിന്മകളുടെയും അന്ധകാരത്തിലേക്കും മരണത്തിലേക്കുമാണ് മനുഷ്യനെ നയിക്കുന്നത്. പാപവും അകൃത്യങ്ങളും രോഗങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കുമാണ് മനുഷ്യനെ നയിക്കുകയെന്ന ചിന്ത മുന്നിൽ വച്ച് കഷ്ടതയിലും മരണകവാടത്തിലുമായിരുന്ന ജനം കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ അവൻ അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചതും തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കിയതും വിനാശത്തിൽ നിന്ന് വിടുവിച്ചതുമാണ് 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നത്. സമുദ്രവ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ട ജനം കർത്താവിന്റെ കൽപ്പനയനുസരിച്ചുണ്ടായ കൊടുങ്കാറ്റിലും ആകാശത്തോളമുയരുന്ന തിരമാലകളിലും പെട്ട് അപകടകരമായ അവസ്ഥയിലെത്തിയപ്പോൾ അവരുടെ ധൈര്യം ചോർന്നതും തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ അവരെ തങ്ങളുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവൻ വിടുവിച്ചതും കൊടുങ്കാറ്റിനെയും തിരമാലകളെയും ശാന്തമാക്കിയതും അവർക്ക് സന്തോഷമേകിയതും ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചതുമാണ് 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്ന 4-ാമത്തെ സംഭവം. പൂർണതയുടെ സംഖ്യയായി കണക്കാക്കപ്പെടുന്ന 4 തിന്മയുടെ അനുഭവങ്ങളുടെയും വിവരണത്തിന്റെ അവസാനം 8, 9, 15, 16, 21, 22, 31, 32 എന്നീ വാക്യങ്ങളിലായി കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെപ്രതിയും അവിടുന്ന് മനുഷ്യർക്കായി ചെയ്ത അത്ഭുതങ്ങളെപ്രതിയും നന്ദി പറയാൻ സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുന്നതും നമുക്കു കാണാം. രക്ഷയുടെ അനുഭവങ്ങൾ നന്ദി പറയാനുള്ള അവസരങ്ങളാണ്. തന്റെ ജനത്തിന്റെ എല്ലാ തകർച്ചകളിലും വീഴ്ചകളിലും ദുരിതങ്ങളിലും കടന്നുചെല്ലാനും രക്ഷിക്കാനും കഴിവുള്ള ദൈവത്തെ മുറുകെ പിടിക്കാനും ആശ്വാസവും ആനന്ദവും അനുഭവിക്കാനും അവന് നന്ദി പറയാനും ഈ സങ്കീർത്തനവരികൾ നമ്മെയും ആഹ്വാനം ചെയ്യുന്നുണ്ട്. തന്റെ ജനത്തോടുള്ള ദൈവത്തിന്

സമൃദ്ധിയായി വിളവു നൽകാനും അവരും അവരുടെ കന്നുകാലികളും പെരുകാനും അവിടുന്ന് അനുഗ്രഹമേകുന്നു. പ്രഭുക്കന്മാരെ നിന്ദാപാത്രങ്ങളാക്കുകയും ശൂന്യപ്രദേശങ്ങളിൽ ഉടലാൻ അവർക്ക് ഇടവരുത്തുകയും ചെയ്ത കർത്താവ് പാവപ്പെട്ടവരെ പീഡനങ്ങളിൽ നിന്ന് കരകയറ്റുകയും അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. കാനാൻ ദേശത്തെ ദുഷ്ടരായ ആളുകളെ നശിപ്പിച്ച് ഇസ്രായേൽ ജനത്തിനായി ദൈവം വഴിതെളിച്ച സംഭവമായാണ് ഈ വാക്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. മനുഷ്യബുദ്ധിയിൽ അസാധ്യമെന്നും വൈരുദ്ധ്യങ്ങളെന്നും തോന്നുന്നവയെ ദൈവം സാധ്യമാക്കുകയും ജനത്തിന് അനുവദിച്ചനുഗ്രഹിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് ഇസ്രായേലിന്റേതെന്ന് ഇവിടെ സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികൾ പരമാർത്ഥഹൃദയരിൽ ആനന്ദവും ദുഷ്ടരിൽ മൗനവും നിറയ്ക്കുന്നു. വിവേകമുള്ളവർ ഇവ ശ്രദ്ധിച്ച് ഗ്രഹിക്കുകയും ദൈവകാരുണ്യത്തെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യട്ടെ എന്ന വാക്യങ്ങളിലൂടെ ദൈവത്തിന്റെ നിരന്തരമായ രക്ഷാകരകർമ്മങ്ങൾ ഓർമ്മിക്കാൻ ഇസ്രായേൽ ജനത്തെയും ഇന്ന് നമ്മെയും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ 107 സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തെപ്പോലെ നാം ഏവരെയും സ്നേഹിച്ച് തിരഞ്ഞെടുത്ത് കുറവുകൾ പരിഹരിച്ച് രക്ഷിച്ച് പരിപാലിക്കുന്ന ദൈവത്തോടുള്ള നന്ദിക്കായി സങ്കീർത്തനം നമ്മെയും ക്ഷണിക്കുന്നത് തിരിച്ചറിയാം. ജീവിതത്തിന്റെ ഇന്നലകളിൽ എത്രയോ വീഴ്ചകളിൽ നിന്നാണ് അവൻ നമ്മെ കരകയറ്റിയതെന്ന്, തകർച്ചകളുടെ എത്രയോ ആഴങ്ങളിൽ നിന്നാണ് അവൻ നമ്മെ സംരക്ഷിച്ചു പിടിച്ചതെന്ന് അനുസ്മരിക്കാം. പാപത്തിന്റെയും വീഴ്ചകളുടെയും മരണത്തിന്റെയും താഴ്വരകളിലെ അന്ധകാരത്തിലായിരുന്ന നമുക്ക് അവൻ തന്റെ കരുണയുടെയും സ്നേഹത്തിന്റെയും വെളിച്ചം പകർന്നത് ഓർമ്മകളിൽ സൂക്ഷിക്കാം. അർഹിക്കാത്ത എത്രയോ ഇടങ്ങളിൽ എത്രയോ അനുഗ്രഹങ്ങളാണ് നാം അനുഭവിച്ചിട്ടുള്ളത്. ഊഷരതയുടെ മരുഭൂമികളിൽ അവൻ നമുക്കായി പെയ്യിച്ച നനവിന്റെ അനുഭവങ്ങളെ, വരണ്ട ഭൂമികളിൽ അവൻ നമുക്കായി ഒരുക്കിയ സമൃദ്ധമായ വിളവിനെ മറക്കാതിരിക്കാം. സങ്കീർത്തകനും ദൈവജനത്തിനുമൊപ്പം സകല ജനതകൾക്കും ലോകം മുഴുവനും മുന്നിൽ ദൈവം നമുക്കായി ചെയ്ത നന്മകളെ പ്രഘോഷിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും പ്രകീർത്തിക്കുകയും ഒരിക്കലും കുറയാത്ത അവന്റെ സ്നേഹത്തിന് നന്ദി പറയുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 107 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഫാദർ അനൂപ് മുണ്ടയ്ക്കൽ CSSR രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം നിത്യ മാമൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഫ്രാൻസിലേക്കുള്ള ലിയോ 14-ാമൻ പാപ്പായുടെ അപ്പസ്തോലിക സന്ദർശന വേളയെ അധികരിച്ചുള്ള പ്രത്യേക പരിപാടിയും കേൾക്കാം. വാർത്തകൾ. ക്ഷമിക്കുവാനും പങ്കുവയ്ക്കുവാനും സന്നദ്ധരാകുമ്പോൾ മാത്രമാണ് സമൂഹത്തിൽ യഥാർത്ഥ സമാധാനം സൃഷ്ടിക്കപ്പെടുന്നത്. പാപ്പ. ഫ്രാൻസിലേക്കുള്ള പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായുടെ അപ്പസ്തോലിക സന്ദർശന വേളയിൽ മെറ്റ്സിലെ വിശുദ്ധ സ്റ്റീഫന്റെ നാമധേയത്തിലുള്ള കത്തീഡ്രലിൽ വിശുദ്ധ ബലിയർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തു. അക്രമവും സ്വാർത്ഥതയും നിറഞ്ഞ ലോകത്ത് മരുഭൂമികളെ ഉദ്യാനങ്ങളും വീടുകളുമാക്കി മാറ്റുവാൻ വിട്ടുകൊടുക്കലിന്റെയും ക്ഷമയുടെയും കാരുണ്യത്തിന്റെയും പാതയാണ് യേശു സുവിശേഷത്തിലൂടെ പഠിപ്പിക്കുന്നതെന്ന് പാപ്പ സന്ദേശത്തിൽ അടിവരയിട്ടു പറഞ്ഞു. ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം വായനയെ അടിസ്ഥാനമാക്കി ദൈവരാജ്യത്തിന്റെ വരവിനെ നീതിയുടെയും സമാധാനത്തിന്റെയും സാക്ഷാത്കാരമായി അവതരിപ്പിക്കുന്ന മൂന്ന് പ്രതീകാത്മക ചിത്രങ്ങളെ പാപ്പ വിവരിച്ചു. മരുഭൂമി, ഉദ്യാനം, ഭവനം എന്നിവയാണവ. ആഡംബരങ്ങൾ വെടിഞ്ഞ് ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം മൂല്യം നൽകുവാനും ത്യാഗവും ഉപേക്ഷയും വഴി ദൈവിക സന്മാർഗത്തിൽ സഞ്ചരിക്കുവാനും ശാന്തതയുടെയും ലാളിത്യത്തിന്റെയും പ്രതീകമായ മരുഭൂമി നമ്മെ പഠിപ്പിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. പ്രതികാര ചിന്തകൾ മാറ്റിവെച്ച് സ്നേഹത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും പാത തിരഞ്ഞെടുക്കുവാൻ യേശുവിന്റെ വാക്കുകൾ ഏവരെയും ആഹ്വാനം ചെയ്യുന്നുവെന്നും പാപ്പ പറഞ്ഞു. യേശുവിന്റെ പഠനങ്ങളെ ബലഹീനതയായി ചിലർ തെറ്റിദ്ധരിക്കുമെങ്കിലും വിദ്വേഷവും പ്രതികാരവും മനുഷ്യരാശിക്ക് നാശമല്ലാതെ മറ്റൊന്നും നൽകിയിട്ടില്ലെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ക്ഷമിക്കുന്നവരും ശത്രുത അവസാനിപ്പിച്ച് ഒന്നിച്ചു മുന്നേറുവാൻ തയ്യാറാകുന്നവരുമാണ് പ്രതികാരം ചെയ്യുന്നവരെക്കാൾ യഥാർത്ഥത്തിൽ ശക്തരെന്നുമാണ് മെറ്റ്സിന്റെ ചരിത്രം പഠിപ്പിക്കുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. രോഗങ്ങൾക്കും വൈകല്യങ്ങൾക്കും വിവിധ കഷ്ടപ്പാടുകൾക്കും ഇടയിലും ലൂർദ് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുവാൻ സഹായിക്കുന്നു പാപ്പ. 4 ദിവസങ്ങളിലായി ഫ്രാൻസിലേക്കുള്ള തന്റെ അപ്പസ്തോലിക സന്ദർശനം പര്യവസാനിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ സെപ്റ്റംബർ 28 റോമിലേക്ക് മടങ്ങവെ വിമാനത്തിൽ വെച്ച് അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചു. ഫ്രാൻസിന്റെ വിവിധയിടങ്ങളിൽ തന്റെ വിവിധ അനുഭവങ്ങളെ എടുത്തുപറഞ്ഞ പാപ്പ പ്രഥമമായി ലൂർദിൽ രോഗികളെയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരെയും കണ്ടുമുട്ടിയതും ദൈവസാന്നിധ്യത്തിന്റെ കൃപ ആളുകളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നതും അവരെ രൂപാന്തരപ്പെടുത്തുന്നതും രോഗികൾക്കും വയോധികർക്കും സമൂഹത്തിൽ മാറ്റിനിർത്തപ്പെട്ടവർക്കും അവരുടെ അന്തസ് തിരികെ ലഭിക്കുന്നതും കാണാൻ കഴിഞ്ഞത് തനിക്ക് വലിയ അത്ഭുതങ്ങൾ പോലെയായിരുന്നുവെന്ന് എടുത്തു പറഞ്ഞു. യുവജനങ്ങൾക്കൊപ്പം നടത്തിയ ജാഗരണ പ്രാർത്ഥന അവരിലുള്ള അന്വേഷണത്വരയെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നുവെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. മതങ്ങൾ ജീവന്റെ സംരക്ഷകരാകണം. മെറ്റ്സിലെ വിവിധ മതപ്രതിനിധികൾ മാനവ കുടുംബത്തെ മുഴുവൻ കൂട്ടായ്മയിൽ സേവിക്കുവാനുള്ള ദൃഢ തീരുമാനത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ മെറ്റ്സിൽ വെച്ച് വിവിധ മത നേതാക്കളുമായി ചേർന്ന് നടത്തിയ മതസൗഹാർദ്ദ സമ്മേളന വേളയിൽ സംഭാഷണം, അനുരഞ്ജനം, സമാധാനം എന്നിവ ആഹ്വാനം ചെയ്തുകൊണ്ട് സംയുക്തമായ ഒരു അഭ്യർത്ഥന പ്രസിദ്ധീകരിച്ചു. സമാധാനം എന്നതിന് യുദ്ധത്തിന്റെ അഭാവം എന്നതിനേക്കാൾ വലിയ അർത്ഥതലമുണ്ടെന്നും ഇതിനായി നീതി, മനുഷ്യാന്തസ്സിനോടുള്ള ബഹുമാനം, ജനങ്ങളും തലമുറകളും തമ്മിലുള്ള ഐക്യദാർഢ്യം, പൊതുഭവനത്തോടുള്ള കൂട്ടായ്മയിലുള്ള കരുതൽ എന്നിവ ആവശ്യമാണെന്ന് അഭ്യർത്ഥനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യാന്തസ് ഉയർത്തിപ്പിടിച്ച് കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കണം. അബുദാബി യുഎൻ സമ്മേളനത്തിൽ വത്തിക്കാൻ. അന്താരാഷ്ട്ര സമൂഹം കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുമ്പോൾ വ്യക്തിത്വത്തിന്റെ അന്തസ്സും ജീവന്റെ വിശുദ്ധിയും എപ്പോഴും കേന്ദ്രബിന്ദുവായിരിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അബുദാബിയിൽ നടന്ന കുറ്റകൃത്യ പ്രതിരോധത്തിനും ക്രിമിനൽ നീതിക്കും വേണ്ടിയുള്ള 15-ാമത് യുഎൻ കോൺഗ്രസിൽ മോൺസിഞ്ഞോർ ലൂക്ക മറാബെസെ വത്തിക്കാന്റെ നിലപാട് വ്യക്തമാക്കി. മനുഷ്യന്റെ അന്തസ്സ് ദൈവത്തിന്റെ ദാനമാണെന്ന് ഓർമ്മിപ്പിച്ച വത്തിക്കാൻ പ്രതിനിധി സമ്മേളനത്തിൽ അബുദാബി പ്രഖ്യാപനം അംഗീകരിച്ചതിനെയും സ്വാഗതം ചെയ്തു. സാങ്കേതിക വിദ്യകളെ നിയന്ത്രിക്കേണ്ടത് മനസാക്ഷിയും സ്വാതന്ത്ര്യവുമുള്ള മനുഷ്യന്റെ ബുദ്ധിയായിരിക്കണം വത്തിക്കാൻ സ്ഥിരം നിരീക്ഷകൻ. സാമൂഹികവും സാങ്കേതികവുമായ ആഴത്തിലുള്ള മാറ്റങ്ങളുടെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ അന്തസ്സ് എങ്ങനെ സംരക്ഷിക്കാം എന്ന അടിസ്ഥാനപരമായ ചോദ്യം ഏറെ പ്രസക്തമാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് യുനെസ്കോയിലെ ഇന്റർനാഷണൽ ബയോ എത്തിക്സ് കമ്മിറ്റിയുടെ 33-ാമത് സമ്മേളനത്തിലും ലോക ശാസ്ത്ര സാങ്കേതിക ധാർമ്മിക കമ്മീഷന്റെ 14-ാമത് അസാധാരണ സമ്മേളനത്തിലും വത്തിക്കാന്റെ സ്ഥിരം നിരീക്ഷകൻ പ്രസ്താവന നടത്തി. മുതിർന്ന പൌരന്മാരെയും വാർദ്ധക്യത്തെയും കുറിച്ച് പ്രസ്താവനയിൽ എടുത്തു പറയുമ്പോൾ ജീവിതായുസ്സിന്റെ ദൈർഘ്യം കൂടുന്നത് മാത്രമല്ല, മനുഷ്യൻ എപ്പോഴും പരിമിതികളുള്ളവനും മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ളവനുമായ ഒരു സൃഷ്ടിയാണെന്നുള്ള ഓർമ്മപ്പെടുത്തലും നൽകുന്നുവെന്ന് പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ലിയോ 14-ാമൻ പാപ്പ ഫ്രാൻസിലേക്കു നടത്തിയ അപ്പസ്തോലിക യാത്രയുടെ കൂടി പശ്ചാത്തലത്തിൽ ലൂർദ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ ചരിത്രവും ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രം മുന്നോട്ടു വയ്ക്കുന്ന സന്ദേശവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് അടുത്തത്. വിശുദ്ധ വിൻസെന്റി പോളിന്റെ ഉപവിപുത്രിമാരുടെ സന്യാസ സമൂഹാംഗമായ സിസ്റ്റർ സോണിയ ചാക്കോ ഡിസിയാണ് ഇത് അവതരിപ്പിക്കുന്നത്.
4: തീർത്ഥാടകർക്കിടയിൽ ഒരു തീർത്ഥാടകനായി സെപ്റ്റംബർ 27-ാം തീയതി ലൂർദിലെ ഗ്രോട്ടോയ്ക്ക് മുന്നിൽ 1.5 ലക്ഷം തീർത്ഥാടകർക്കൊപ്പം പ്രാർത്ഥിക്കുന്ന വലിയ മുക്കുവൻ ലിയോ പാപ്പയെ ലോകം ആദരവോടെ വീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ 1.5 നൂറ്റാണ്ടായി യുദ്ധങ്ങളും രോഗങ്ങളും മഹാമാരികളും പട്ടിണിയും മൂലം ആശയേറ്റ കോടിക്കണക്കിന് ജനങ്ങൾക്ക് പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സാന്ത്വനത്തിന്റെയും സൗഖ്യത്തിന്റെയും ശരണകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ലൂർദിലെ ദേവാലയവും പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ഗ്രോട്ടോയും. 1858 ഫെബ്രുവരി 11-ാം തീയതി ഒരിടയ ബാലികയായ 14-വയസ്സുകാരി ബെനദിത സുബീരുവിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ ചതുപ്പ് നിറഞ്ഞ ഒരു കുറ്റിക്കാടായിരുന്നു ഇന്നത്തെ ലൂർദ്. ആടുമേയ്ക്കാൻ പോയിരുന്ന ഈ ഇടയ കന്യകയ്ക്ക് 18 പ്രാവശ്യം അമ്മ പ്രത്യക്ഷപ്പെട്ട അവസരങ്ങളിൽ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ്. പാപികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തം, പ്രായശ്ചിത്തം, പ്രായശ്ചിത്തം, ഉറവിലെ വെള്ളം കുടിക്കൂ, നിന്നെ തന്നെ ശുദ്ധിയാക്കുക, ഇവിടെ ഒരു ആരാധനാലയം നിർമ്മിക്കുവാൻ വൈദികനോട് പറയുക, പ്രദക്ഷിണമായി ഇവിടെ വരിക. തനിക്ക് പ്രത്യക്ഷപ്പെട്ട സുന്ദരിയായ സ്ത്രീയോട് ഇടയബാലിക ചോദിച്ചു, നീ ആരാണ്? അവൾ മറുപടി പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാൾ ദിനമായ മാർച്ച് 25-ാം തീയതിയാണ് ഇത് സംഭവിച്ചത്. പരിശുദ്ധ അമ്മ ഇടയകന്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന വാർത്ത ഫ്രാൻസിലെങ്ങും പരന്നു. ഈ ദർശനങ്ങളെക്കുറിച്ചും അവിടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളും കേട്ടറിഞ്ഞ ജനം ലൂർദ് ഗ്രോട്ടോയ്ക്ക് മുന്നിലെത്തി പ്രാർത്ഥിക്കാനും അവിടെയുള്ള അത്ഭുത നീതുറവയിൽ നിന്ന് ജലം കുടിക്കാനുമായി നിറഞ്ഞൊഴുകിത്തുടങ്ങി. 1864-ലാണ് ബെർണദിത്ത പറഞ്ഞതനുസരിച്ച് നീണ്ട വെള്ളവസ്ത്രങ്ങൾ ധരിച്ച, നീല റിബൺ അരയ്ക്ക് ചുറ്റും ധരിച്ച, പാദങ്ങളിൽ മഞ്ഞ റോസാപ്പൂക്കളുമായി പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ രൂപം ആദ്യമായി ലൂർദിലെ ഗ്രോട്ടോയിൽ പ്രതിഷ്ഠിച്ചത്. 5-ാം നൂറ്റാണ്ട് മുതൽ സഭയിൽ പരിശുദ്ധ അമ്മയെ അമലോത്ഭവ എന്ന് വിളിച്ചു തുടങ്ങിയതായി ചരിത്രം പറയുന്നു. വിശുദ്ധ ബെർണദീത്തയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നതിന് 28 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ കാതറിൻ ലബോറിക്ക് 1830 നവംബർ 27-ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിരുന്നു. നിരന്തരമായ വിപ്ലവങ്ങളുടെയും കോളറ പോലുള്ള പകർച്ചവ്യാധികളുടെയും പിടിയിലായിരുന്ന അക്കാലത്ത് പാരീസിൽ റൂദുബാക്കിൽ വിൻസെന്റി പോളിന്റെ ഉപവിപുത്രിമാരുടെ മഠത്തിൽ ഒരു നോവീസായിരുന്ന വിശുദ്ധ കാതറിന് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, അൾത്താരെങ്കിലേക്ക് വരുവിൻ, അവിടെ നിങ്ങൾ അനുഗ്രഹങ്ങൾ സ്വീകരിക്കും. കാതറിനോട് ഒരു മെഡൽ നിർമ്മിക്കുവാൻ അമ്മ ആഹ്വാനം ചെയ്തു. അത് വൈദികനോട് കുംഭസാരത്തിലൂടെ മാത്രം പറയുവാനും കൽപ്പിച്ചു. അത് വിശ്വാസത്തോടെ ധരിക്കുന്ന ഏവരും അത്ഭുതങ്ങൾ കാണുമെന്ന് അമ്മ ഉറപ്പു നൽകി. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന എഴുത്ത് ഒരു വശത്തും വിരിച്ച കരങ്ങളുമായി 12 നക്ഷത്രങ്ങൾ ശിരസിനു ചുറ്റുമുള്ള ധവള വസ്ത്രധാരിയായ അമ്മയുടെ ചിത്രവുമാണ് അതിൽ ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത്. ഈ കാശുരൂപത്തെ അമലോത്ഭവ കാശുരൂപമെന്നും അത്ഭുത കാശുരൂപമെന്നും ജനങ്ങൾ അന്നുമെന്നും വിളിക്കുന്നു. 1843-ൽ അമലോത്ഭവയ രാജ്ഞി എന്ന പ്രയോഗം ലൊറേറ്റോ ലുത്തിനിയയിൽ ചേർക്കപ്പെട്ടു. ഭാഗ്യസ്മരണാർഹനായ 9-ാം പിയൂസ് മാർപ്പാപ്പ 1848-ൽ 600 മെത്രന്മാരുടെ സമ്മതത്തോടെ ഇന്നെഫാബിലിസ് ദേവൂസ് എന്ന പ്രമാണരേഖ വഴി പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം 3-ാമത്തെ വിശ്വാസ സത്യമായി 1854 ഡിസംബർ 8-ാം തീയതി പ്രഖ്യാപിച്ചു. ദൈവമാതാവും നിത്യകന്യകയും അമലോത്ഭവയുമായ അമ്മയെ നമുക്ക് നൽകിയ ദൈവം വനനാതീതനാണ്. ബാല്യം മുതലേ ബേണദീത്ത പരിശുദ്ധ അമ്മയുടെ ചിത്രവും ജപവുമുള്ള അത്ഭുത കാശ്രൂപം കഴുത്തിൽ ധരിച്ചിരുന്നു. പാരീസിൽ സിസ്റ്റർ കാതറിന് പ്രത്യക്ഷമേകിയതിന്റെ ഒരു പിന്തുടർച്ച പോലെ 28 വർഷങ്ങൾക്കു ശേഷം പരിശുദ്ധ അമ്മ ബേണദീത്തയ്ക്ക് ദർശനമേകി അല്ലി ചെയ്തു, "ഞാൻ അമലോത്ഭവയാണ്. ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കുവാൻ വൈദികനോട് പറയുക." പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ വിശുദ്ധ കാതറിൻ ലബോറയും ബേണദീത്തയും ശ്രദ്ധയോടെ കേട്ടു. ആദ്യം വിസമ്മതിച്ചെങ്കിലും പ്രത്യക്ഷങ്ങൾ സത്യമാണെന്ന ബോധ്യം വന്നപ്പോൾ കാതറിന്റെയും ബേണദീത്തയുടെയും വാക്കുകൾ ശ്രവിച്ച വൈദികരും പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു. വിശുദ്ധ ബേണദീത്ത ആദ്യം പ്രത്യക്ഷത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: "അത്ഭുത കാശരൂപത്തിൽ കാണപ്പെടുന്നത് പോലെയാണ് ഗ്രോട്ടോയിലെ സ്ത്രീയും എനിക്ക് പ്രത്യക്ഷപ്പെട്ടത്." പാരീസിലും ലൂർദിലും നടന്ന പരിശുദ്ധ അമ്മയുടെ ഈ രണ്ട് പ്രത്യക്ഷപ്പെടലുകളിലൂടെയും ആയിരങ്ങൾക്ക് ഇന്നും അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയെ കണ്ട കാതറിൻ ലബോറയുടെയും ബേണദീത്തയുടെയും ശരീരമഴുകാൻ ദൈവം അനുവദിച്ചില്ല. 1947 1933 യഥാക്രമം സഭ അവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചിരുന്നു. ഫ്രാൻസിലെ ഒരു ശാന്തമായ ഗ്രാമമാണ് ലൂർദ്. അവിടെ പ്രാർത്ഥിക്കാനായി പോകുന്നവരാരും ആശ്വാസം ലഭിക്കാതെ തിരികെ വരുന്നില്ല. മാനസാന്ദ്രത്തിന്റെയും ആശ്വാസത്തിന്റെയും അത്ഭുതങ്ങളുടെയും സൗഖ്യത്തിന്റെയും എണ്ണമറ്റ സാക്ഷ്യങ്ങളാണ് ലൂർദിൽ നിന്നും എത്തുന്നത്. ലൂർദ് വെറുമൊരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, മറിച്ച് അവിടെത്തുന്ന വിശ്വാസികൾക്ക് ഒരു അഭയകേന്ദ്രവും ആശ്വാസത്തിന്റെ ഇടവുമാണ്. ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്നതെന്ന വിധത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 7000+ അത്ഭുത സൗഖ്യങ്ങളിൽ കാതറിൻ ലാറ്റാപ്പിക്ക് 1858 ചലനശേഷി തിരികെ ലഭിച്ചത് മുതൽ അന്റോണിയറ്റ റാക്കോക്ക് 2009 പ്രൈമറി ലാറ്ററൽ സ്ക്ലിറോസിസ് സിൻഡ്രം സുഖപ്പെട്ട അത്ഭുതം വരെയുള്ള 73 അത്ഭുതങ്ങളാണ് സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളത്. 1883 2004 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലൂർദ് സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്നു. 2007 പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന്റെ 150 വാർഷികത്തിൽ ബെനഡിക്ട് 16 പാപ്പായും ലൂർദ് സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്നു. 20th മാധ്യമ സുവിശേഷ പ്രചാരകൻ എന്ന് വിളിക്കപ്പെടുന്ന വാഴ്ത്തപ്പെട്ട ഫുൾട്ടൺ ജോൺ ഷീൻ 30 ലൂർദിൽ സന്ദർശനം നടത്തി പ്രാർത്ഥിച്ചുവെന്ന് അദ്ദേഹം തന്നെ വിവരിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട 11th 1993 മുതൽ ലോകരോഗി ദിനമായി തിരുസഭ ആചരിച്ചു വരുന്നു. പരിശുദ്ധ അമ്മ ദർശനത്തിൽ ആവശ്യപ്പെട്ടതുപോലെ ഒരു തീർത്ഥാടന ദേവാലയത്തിനുള്ള നിർമ്മാണം 1860 ആരംഭത്തിൽ തന്നെ ആരംഭിച്ചു. മെഴുകുതിരി ഏന്തിയുള്ള ജപമാല പ്രദക്ഷിണവും ഇതേ കാലത്ത് ലൂർദ് ഗ്രോട്ടോയിൽ ആരംഭിച്ചിരുന്നു. ഇന്ന് നാം കാണുന്നതുപോലെയുള്ള രാത്രികാലങ്ങളിൽ ഗാനാലാപനത്തോടെ നടത്തുന്ന ചിട്ടയായ പ്രദക്ഷിണമായി ഇത് രൂപപ്പെട്ടതും ഇതേ കാലയളവിലാണ്. കത്തുന്ന മെഴുകുതിരിയുമേന്തി തീർത്ഥാടകരിൽ ഒരു തീർത്ഥാടകനായി പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പ 2026 സെപ്റ്റംബർ 27 ലൂർദിൽ നടത്തിയ ജപമാല പ്രദക്ഷിണത്തിൽ ഇപ്രകാരം പറഞ്ഞിരുന്നു: "പരിശുദ്ധ കന്യാമറിയം വിശുദ്ധ ബേണദീത്ത വഴിയായി വൈദികരോട് ആവശ്യപ്പെട്ട പ്രകാരമാണ് പ്രദക്ഷിണത്തിനായി ലൂർദിലെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഞാനും എത്തിച്ചേർന്നിരിക്കുന്നത്. മറിയത്തിന്റെ ഈ സ്നേഹപൂർവമായ ക്ഷണമനുസരിച്ച് വലിയ വിശ്വാസത്തോടെ എരിയുന്ന ദീപങ്ങൾ കൈകളിലേന്തിക്കൊണ്ട് ആളുകൾ തീർത്ഥാടകരായി അണയുമ്പോൾ അവരിൽ ഒരുവനായി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ദൈവസ്നേഹത്തിന്റെയും നന്മയുടെയും അടയാളമായ പരിശുദ്ധ മറിയം ലോകത്തിന് ആവശ്യമായ പ്രത്യാശ പകരുന്നുവെന്നും അതിനാൽ ദൈവത്തിന്റെ പക്കലേക്ക് നമ്മെ നയിക്കാൻ തക്കവണ്ണം അമ്മയുടെ കരുതലിന് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കണമെന്നും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. ദൈവത്തിന്റെ അതുല്യമായ അനുഗ്രഹങ്ങൾക്ക് എളിമയോടെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അമലോത്ഭവയാണ് എന്ന് മറിയം വെളിപ്പെടുത്തിയതെന്നും മാതാവിന് നൽകപ്പെട്ട ഈ അപൂർവവരം മാനവരാശിയുടെ രക്ഷയുടെ പ്രഭാതത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും പരിശുദ്ധ പിതാവ് പ്രസ്താവിച്ചു. ദൈവസ്നേഹ തീരത്തിലേക്ക് നാം പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നടക്കുമ്പോൾ സ്നേഹവും പ്രത്യാശയും സാന്ത്വനവും സൗഖ്യവും പകർന്നുകൊണ്ട് അമ്മയും നമ്മുടെ കരം പിടിക്കും.
3: ലൂർദ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ ചരിത്രവും ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രം മുൻപോട്ടു വയ്ക്കുന്ന സന്ദേശവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടിയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.

വിൽസൺ ജെ പെരിന്തൽമണ്ണ രചനയും സംഗീതവും നിർവഹിച്ച ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം മരിയ കോലാടി.